0: തങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുറാൻ സൂറ അൽ ഖസസ് 60 മുതൽ 75 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് സലാഹ് അൽ ബുദൈർ.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ജൂലൈ 18 ശനി, ഹിജ്റ വർഷം 1448, സഫർ 3. വിശുദ്ധ ഖുർആന്റെ മധുരമേറിയ പാരായണങ്ങളിലൂടെ മനസ്സിന് ശാന്തിയും ജീവിതത്തിന് മാർഗദർശനവും പകരുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ മറ്റൊരു അനുഗ്രഹീതമായ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഖുർആനെ സ്നേഹിക്കുന്ന ഓരോ ഹൃദയത്തിനും ഈ സമയം അനുഗ്രഹമാകട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിഊകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് 71 മുതൽ അവസാന വചനം വരെയും സൂറ മറിയം, സൂറ ത്വാഹ മുഴുവനായും, സൂറത്തുൽ അംബിയ 1 മുതൽ 41 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് സാദ് അൽ ഗാമിദി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ കഹ്ഫ് 71 മുതൽ അവസാന വചനം വരെയും സൂറത്തുൽ മറിയം, സൂറ ത്വാഹ, സൂറ അംബിയ 1 മുതൽ 41 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരിഅ് സഅദ് അൽ ഖാമിദി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: റഷദാ.
1: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫുദുൽ ഖുർആൻ സൂറ അഹ്സാബിലെ 49-ാമത്തെ വചനത്തിന്റെ തുടർച്ചയാണ് അവതരിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 49-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാഅള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: 49-ാമത്തെ ആയത്ത് വരെയാണ് സൂറത്തുൽ അഹ്സാബിൽ നിന്ന് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. 1-ാമത്തെ ആയത്ത് മുതൽ 49-ാമത്തെ ആയത്ത് വരെയും നന്നായി പാരായണം ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പഠിച്ചത് നിലനിർത്താൻ കഴിയുകയുള്ളൂ. പുതിയത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ തവണ ആവർത്തിച്ച് പാരായണം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിച്ച് അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ മുത്തഖിയങ്ങളിൽ നമ്മളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 49-ാമത്തെ വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: റേഡിയോ അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 61 മുതൽ 71 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ഇന്നത്തെ അൽ മുഅല്ലിമിലൂടെ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നു അശ്ശേഖ് ഖലീഫ അത്തുനേജി.

0: ജസാക്ക് അല്ലാഹു ഖൈറ, ബാറക്ക് അല്ലാഹു ഫീക്കും. അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 61 മുതൽ 71 വരെയുള്ള വചനങ്ങൾ.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ 46 അധ്യായം സൂറ അൽ അഹ്ഖാഫ് 29 മുതൽ 35 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഒമർ അൽ അൻസി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്നും സൂറത്ത് തക്വീറിലെ 22 മുതൽ 29 വരെയുള്ള വചനങ്ങൾ ഇപ്പോൾ തഫ്സീർ അമാനിയിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാം.
1: അധ്യായം 84, സൂറത്തുൽ ഇൻഷിഖാഖ്, പൊട്ടിപ്പിളരൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 25.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: ഇദസ്സമാഉ, ആകാശം ആകുമ്പോൾ. ഇൻശഖത്, അത് പിളരുക.
2: ഇദസ്സമാഉ ശഖത്,
1: ആകാശം പിളരുമ്പോൾ.
3: വചനം 2.
1: വഅദിനത്, അത് ചെവി കൊടുക്കുകയും. ലിറബ്ബിഹ, അതിന്റെ റബ്ബിന്. വഹഖത്, അത് കടമപ്പെടുകയും ചെയ്തിരിക്കുന്നു.
2: വഅദിനത് ലിറബ്ബിഹ വഹഖത്,
1: അത് അതിന്റെ റബ്ബിന് ചെവി കൊടുക്കുക അഥവാ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അത് അതിനു കടമപ്പെട്ടിരിക്കുന്നതാനും.
3: വചനം 3.
1: വഇദൽ അർദ്, ഭൂമി ആകുമ്പോൾ. മുദ്ദത്, അത് നീട്ടപ്പെടുക.
2: വഇദൽ അർദു മുദ്ദത്,
1: ഭൂമി പരത്തി നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ.
3: വചനം 4.
1: വഅൽഖത്, അത് ഇടുകയും. മാ ഫീഹ, അതിലുള്ളത്. വതഖല്ലത്, അത് ഒഴിവാകുകയും കാലിയാകുകയും.
2: വഅൽഖത് മാ ഫീഹ വതഖല്ലത്,
1: അതിലുള്ളതിനെ അത് വെളിക്ക് ഇടുകയും അത് ഒഴിവായി തീരുകയും ചെയ്യുമ്പോൾ.
3: വചനം 5.
1: വഅദിനത്, അത് ചെവി കൊടുക്കുകയും. ലിറബ്ബിഹ, അതിന്റെ റബ്ബിന്. വഹഖത്, അത് കടമപ്പെടുകയും ചെയ്തിരിക്കുന്നു.
2: വഅദിനത് ലിറബ്ബിഹ വഹഖത്,
1: അത് അതിന്റെ റബ്ബിനു ചെവി കൊടുക്കുക അഥവാ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അത് അതിനു കടമപ്പെട്ടിരിക്കുന്നതാനും.
4: അതെ, ഇതെല്ലാം സംഭവിക്കുന്ന ആ അതിഗൗരവ ഘട്ടത്തിലാണ് പുനരുത്ഥാനവും തുടർന്നുള്ള രക്ഷാശിക്ഷ നടപടി മുതലായവയും സംഭവിക്കുന്നത് എന്ന് താൽപര്യം. ആകാശം പൊട്ടിപ്പിളരുക, ഭൂമി നിരത്തിപ്പരപ്പാക്കുക, ലോകാരംഭം മുതൽക്കുള്ള മനുഷ്യരടക്കം ഭൂമി ഉൾക്കൊള്ളുന്ന വസ്തുക്കളെയെല്ലാം വെളിക്കു കൊണ്ടുവരിക മുതലായവ അന്നത്തെ സംഭവ വികാസങ്ങളാണെന്ന് ഇതിനു മുമ്പുള്ള സൂറത്തുകളിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടതാണ്. ആകാശവും ഭൂമിയും എത്രയോ വൻ സൃഷ്ടികളാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോൾ അവ ആ കൽപ്പനക്ക് പൂർണ്ണമായും വിധേയമാകുന്നു. കൽപ്പന അവയിൽ നടപ്പാകുവാൻ യാതൊരു തടസ്സവും ഉണ്ടായിരിക്കും.

0: ഹേ മനുഷ്യ, നിശ്ചയമായും നീ നിന്റെ റബ്ബിങ്കലേക്കു തീവ്രമായ അധ്വാനം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നീ അവനുമായി കണ്ടുമുട്ടുന്നവനാകുന്നു.
1: മനുഷ്യ, നിന്റെ ജീവിതകാലം അത്രയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധ്വാനിച്ചും ക്ലേശപ്പെട്ടും കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. നന്മയിലാകട്ടെ തിന്മയിലാകട്ടെ നിനക്കത് സഹജമാണ്. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ നീ മരണമടയുകയും നിന്റെ റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരികയും ചെയ്യും. അവന്റെ മുമ്പിൽ നിന്റെ കഴിഞ്ഞകാല ചെയ്തികളെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നിന്റെ ആ അധ്വാനം നിനക്കു തന്നെ ഗുണകരമായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊള്ളുക എന്ന് സാരം. ഇമാം മുസ്ലിം റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു:
2: കുല്ലു നാസി യഗദു ഫബായിഉ നഫ്സഹു ഫമുഅതിഖുഹ ഔ മുബിഖുഹ.
1: ഓരോ മനുഷ്യനും കാലത്തു പുറപ്പെടുന്നു, എന്നിട്ട് അവർ സ്വന്തം ദേഹത്തെ വിറ്റുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്നുകിൽ അതിനെ രക്ഷപ്പെടുത്തുന്നവനോ അല്ലെങ്കിൽ അതിനെ നാശപ്പെടുത്തുന്നവനോ ആയിരിക്കും അവൻ. മുസ്ലിം.
3: വചനം 7.
0: ഫഅമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ, ഊതിയ, അവന് നൽകപ്പെട്ടു, കിതാബഹു, അവന്റെ ഗ്രന്ഥം, ബിയമീനിഹി, അവന്റെ വലങ്കയ്യിൽ. എന്നാൽ അപ്പോൾ ഏതൊരുവനു അവന്റെ ഗ്രന്ഥം അവന്റെ വലം കയ്യിൽ കൊടുക്കപ്പെട്ടുവോ.
3: വചനം 8.
0: ഫസൗഫ, എന്നാൽ വഴിയെ, യുഹാസബു, അവൻ വിചാരണ ചെയ്യപ്പെടും, ഹിസാബൻ, ഒരു വിചാരണ, യസീറൻ, ലഘുവായ.
4: فسوف يحاسب حسابا يسيرا.
0: എന്നാൽ അവൻ വഴിയെ ലഘുവായ ഒരു വിചാരണ ചെയ്യപ്പെടുന്നതാണ്.
3: വചനം 9.
0: വയൻഖലിബു, അവൻ തിരിച്ചു പോകുകയും ചെയ്യും, ഇല അഹ്ലിഹി, തന്റെ സ്വന്തക്കാരിലേക്ക്, മസ്റൂറ, സന്തുഷ്ടനായി.
4: وَيَنْقَلِبُ إِلَىٰ أَهْلِهِ مَسْرُورًا.
0: അവൻ തന്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായി കൊണ്ട് തിരിച്ചു പോകുകയും ചെയ്യും.
1: റബ്ബുമായി കണ്ടുമുട്ടുമ്പോൾ മനുഷ്യൻ ഒന്നുകിൽ സജ്ജനങ്ങളിൽപ്പെട്ടവനായിരിക്കും, അല്ലെങ്കിൽ ദുർജനങ്ങളിൽപ്പെട്ടവനും. ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ അവന് തന്റെ കർമ്മരേഖയാകുന്ന ഗ്രന്ഥം വലങ്കയ്യിൽ നൽകപ്പെടും. വലതുഭാഗം ശുഭലക്ഷണവും വിജയസൂചനയുമാകുന്നു. അവന് നാമമാത്രമായ ഒരു ലഘുവിചാരണ മാത്രമേ നേരിടേണ്ടി വരികയുള്ളൂ. അതിൻ്റെ പര്യവസാനം ഗുണമായിരിക്കുകയും ചെയ്യും. അങ്ങനെ അത് കഴിയുമ്പോൾ അവൻ തൻ്റെ ആൾക്കാരുടെ അടുക്കലേക്ക് വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി മടങ്ങിച്ചെല്ലുകയും ചെയ്യും. അവൻ്റെ സ്വന്തക്കാർ അഥവാ ആൾക്കാർ അഹ്ലുഹു എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ, സദ്വൃത്തരായ അവൻ്റെ കൂട്ടുകാർ, കുടുംബാംഗങ്ങൾ മുതലായവരോ സ്വർഗത്തിൽ അവന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്വന്തക്കാരോ ആകാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും വിചാരണ കർശനമാക്കപ്പെടുന്ന പക്ഷം അവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഞാൻ ചോദിച്ചു, വലതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ ലഘുവായ വിചാരണ ചെയ്യപ്പെടും, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ തിരുമേനി പറഞ്ഞു, അത് ഒരു കാര്യമായ വിചാരണയല്ല, ഒരു പ്രദർശനം അഥവാ കർമ്മരേഖ കാട്ടിക്കൊടുക്കൽ മാത്രമാകുന്നു. ഖിയാമത്തു നാളിൽ ആരൊരാളുടെ വിചാരണ കർശനമായി നടത്തപ്പെട്ടുവോ അവൻ ശിക്ഷയ്ക്കു വിധേയനാകുന്നതാണ്. ബുഖാരി മുസ്ലിം.
3: വചനം 10.
0: വഅമ്മാമൻ, എന്നാൽ യാതൊരുവൻ, ഊതിയ, അവനു നൽകപ്പെട്ടു, കിതാബഹു, തന്റെ ഗ്രന്ഥം, വറാഅ, പിന്നിലൂടെ, ലഹ്രിഹി, അവന്റെ മുതുകിന്റെ.
4: وَأَمَّا مَنْ أُوتِيَ كِتَابَهُ وَرَاءَ ظَهْرِهِ.
0: ഏതൊരുവനു അവന്റെ ഗ്രന്ഥം അവന്റെ മുതുകിന്റെ പിന്നിലൂടെ കൊടുക്കപ്പെട്ടുവോ.
3: വചനം 11.
0: ഫസൗഫ, എന്നാൽ വഴിയെ, യദ്ഉ, അവൻ വിളിക്കും, സുബൂറ, നാശം,

0: കഷ്ടപ്പാട്. അവൻ വഴിയെ നാശത്തെ വിളിച്ചു നിലവിളിക്കുന്നതാണ്.
1: വചനം 12.
0: വയസ്ല, അവൻ കടക്കുകയും ചെയ്യും എരിയുകയും ചെയ്യും. സഈറോ, കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ നരകത്തിൽ.
1: വയസ്ലാ സഈറോ,
0: ആളിക്കത്തുന്ന അഗ്നിയിൽ അവൻ കടന്നെരിയുകയും ചെയ്യും.
2: ദുർജനങ്ങളായ ആളുകൾക്ക് അവരുടെ കർമ്മരേഖ അവരുടെ പിൻഭാഗത്തുനിന്ന് ഇടതു കൈയിലായിരിക്കും നൽകപ്പെടുക. ഇത് അശുഭലക്ഷണവും പരാജയ സൂചനയും തന്നെ. അവരുടെ വിചാരണ വളരെ കർശനവുമായിരിക്കും. ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോഴേക്കും അവരുടെ കുറ്റങ്ങളും പര്യവസാനവും അവർക്ക് വ്യക്തമായി തെളിഞ്ഞു കാണും. അയ്യോ കഷ്ടമേ എന്ന് നിലവിളിക്കൂട്ടുകയും ചെയ്യും. പക്ഷേ ഫലമെന്ത്? നരകം തന്നെ അവർക്കാധാരം. ദുർജനങ്ങളുടെ ഏട് അവരുടെ പിന്നിൽ കൂടി കൊടുക്കുമെന്ന്, ഇവിടെയും ഇടങ്കയിൽ കൊടുക്കുമെന്ന് 69:25 പറഞ്ഞതിൽ നിന്ന് സജ്ജനങ്ങളുടെ ഗ്രന്ഥം അവരുടെ മുമ്പിൽ കൂടിയായിരിക്കും വലങ്കയിൽ നൽകുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ്.
1: വചനം 13.
0: ഇന്നഹു കാന, കാരണം അവനായിരുന്നു. ഫീ അഹ്ലിഹി, തന്റെ സ്വന്തക്കാരിൽ. മസ്റൂറ, സന്തുഷ്ടൻ.
1: ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ,
0: കാരണം അവൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ വെച്ച് സന്തുഷ്ടനായിരുന്നു.
1: വചനം 14.
0: ഇന്നഹു ദന്ന, നിശ്ചയമായും അവൻ ധരിച്ചു. അല്ല യഹൂർ, അവൻ മടങ്ങി വരുന്നതേ അല്ല എന്ന്.
1: ഇന്നഹു ദന്ന അല്ല യഹൂർ,
0: അവൻ ധരിച്ചു അവൻ അല്ലാഹുവിങ്കലേക്ക് മടങ്ങി വരുന്നതേ അല്ല എന്ന്.
1: വചനം 15.
0: ബല, ഇല്ലാതെ. ഇന്ന റബ്ബഹു, നിശ്ചയമായും അവന്റെ റബ്ബ്. കാന ബിഹി, അവനെക്കുറിച്ചായിരിക്കുന്നു. ബസീറോ, കണ്ടറിയുന്നവൻ.
1: ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറോ,
0: ഇല്ലാതെ അഥവാ മടങ്ങാതിരിക്കുകയില്ല. നിശ്ചയമായും അവന്റെ റബ്ബ് അവനെപ്പറ്റി കണ്ടറിയുന്നവനായിരുന്നു.
2: സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ചിന്തയോ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമോ ഇല്ലാതെ തന്റെ സ്വന്തക്കാരുടെയും ആൾക്കാരുടെയും കൂട്ടത്തിൽ തികച്ചും സംതൃപ്തനും സന്തുഷ്ടനുമായിക്കൊണ്ട് അവൻ അവന്റെ ഐഹിക ജീവിതം കഴിച്ചുകൂട്ടി. അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരികയില്ലെന്നാണ് അവർ ധരിച്ചു വച്ചത്. ഇതാണ് ഈ ദുർഗതിക്കു കാരണം. പക്ഷേ അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു വരാതെയും അവന്റെ പിടുത്തത്തിൽ അകപ്പെടാതെയും ഇരിക്കുക സാധ്യമല്ല തന്നെ. അവനെ സൃഷ്ടിച്ചു വളർത്തി വരുന്ന അവന്റെ രക്ഷിതാവ് സദാ അവനെ കണ്ടും വീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ.
3: മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ അമാനിയിൽ നിന്നും സൂറത്ത് തക്വീറിലെ 22 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
4: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
5: Peace Radio. Tune to reality.

പീസ് റേഡിയോയിൽ ഇനി ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 9 ജുസ് ആണ് ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഷീദ് സുഫി പാരായണം നിർവഹിക്കുന്നത്.

0: നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസൂ ആണ് ഖത്തമുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സുഫി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഇരുപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാമത്തെ ആയത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല യഹൂദു അല്ല യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്. സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യാ വന്നാൽ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യാ ഇലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آية خاشعة أبصارهم ترهقهم ذلة. إذا خاشعة خا تنده إذا إتو مغلبا غمان خا إنه دينا مخرج أدو بولتنا عين خاشعة ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലയിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم اليوم അല്ല يوم ആണ് യ ذلك اليوم الذي كانوا يوعدون.

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം, ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 469-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സയ്യിദ് അൽ ഗാമിദി.

0: معه واستحيوا نساءهم وما كيد الكافرين إلا في ضلال.
1: ബാറക് അല്ലാഹു ഫീക്കും ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 469-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയിലിനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നൂറിലെ 1 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ

وأحدهم أربع شهادات بالله إنه لمن الصادقين.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ മആരിജാണ് മധുരം ഖുർആനിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഹാർത്തി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു?

0: ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു. വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുറാൻ സൂറ അൽ ഖസസ് 60 മുതൽ 75 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് സലാഹ് അൽ ബുദൈർ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. സയ്യിദ് അൽ ഖാമദിയുടെ മനോഹരമായ പാരായണത്തിൽ സൂറത്തു ഇബ്രാഹിം, സൂറത്തു ഹിജർ, സൂറത്തു നഹൽ തുടക്കം മുതൽ 100 വരെയുള്ള വചനങ്ങളുടെ സുന്ദരമായ പാരായണം ശ്രോതാക്കൾക്ക് കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ സയ്യിദുൽ ഖാമിദിയുടെ പാരായണത്തിൽ സൂറത്തു ഇബ്രാഹിം, സൂറത്തു ഹിജർ, സൂറത്തു നഹിൽ നൂറ് വചനങ്ങൾ എന്നിവയാണ് ശ്രോതാക്കൾ കേട്ടത്.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 34-35 വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ ഇന്നീ അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി അസിക്രി റബ്ബി ഹത്താ തവാറത് ബിൽ ഹിജാബ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 32-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നീ, നിശ്ചയമായും ഞാൻ, അഹ്ബബ്തു, ഞാൻ സ്നേഹം വച്ചു, ഹുബ്ബൽ ഖൈരി, നന്മയോടുള്ള സ്നേഹം. അവിടെ ആ കുതിരകളെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ അൻദിക്കിരി, സ്മരണയാൽ, റബ്ബീ, എൻ്റെ രക്ഷിതാവിൻ്റെ, ഹത്താ തവാറത്, അത് മറയുന്നതുവരെ, അല്ലെങ്കിൽ അങ്ങനെ അത് തിരോധാനം ചെയ്തു, ബിൽ ഹിജാബ്, മറയിൽ, അല്ലെങ്കിൽ മറയാൽ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണ നിമിത്തം ഈ നന്മയോടുള്ള സ്നേഹം സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ അവ മറവിൽ തിരോധാനം ചെയ്തു. ഇവിടെ അദ്ദേഹം ഈ കാഴ്ച കണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് അദ്ദേഹം നിർബന്ധമായി നിർവഹിക്കേണ്ട നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹം മറപ്പിക്കപ്പെട്ടുവെന്ന് കാണാൻ സാധിക്കും. ദക്കറ ഗൈറു വാഹിദു മിന സലഫി വൽ മുഫസ്സിരീൻ, ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ധാരാളം സലഫു സ്വാലിഹീങ്ങളും മുഫസ്സിരീങ്ങളും പറയുന്നു, അന്നഹു ഇഷ്തഗല ബി അർദിഹ ഹത്ത ഫാത വഖ്ത സ്വലാത്തിൽ അസ്ർ, അദ്ദേഹത്തിൻ്റെ അസ്ർ നമസ്കാരം നഷ്ടപ്പെടാൻ പോലും അത് കാരണമായി. വല്ലദി യഖ്തഉ ബിഹി അന്നഹു ലം യത്രുഖഹ അംദൻ ബൽ നിസിയാനൻ, ബോധപൂർവമല്ല അദ്ദേഹം അത് നഷ്ടപ്പെടുത്തിയത്, മറിച്ച് മറവി മൂലമാകുന്നു. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും, ഖന്ദഖ് യുദ്ധവേളയിൽ അവിടുന്ന് അസ്ർ നമസ്കാരത്തിന് സമയം അദ്ദേഹത്തിന് ആ സമയത്ത് നിർവഹിക്കാൻ സാധിച്ചില്ല. വദാലിക സാബിത്തുൻ ഫി സ്വഹീഹൈനി മിൻ ഗൈരി വജ്ഹിൻ മിൻ ദാലിക അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ ജാഅ ഉമർ റളിയല്ലാഹു അൻഹു യൗമൽ ഖന്ദഖ് ബഅദമാ ഗുരിബത്തി ശംസു, ഖന്ദഖ് യുദ്ധവേളയിൽ ഉമർ ഫാറൂഖ് നബിയെ സമീപിച്ചു സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. ഫജഅല യസുബ്ബു കുഫ്ഫാറ ഖുറൈഷ്, അദ്ദേഹം അങ്ങനെ ഖുറൈശി കുഫ്ഫാറുകളെ ആക്ഷേപിക്കുന്നുണ്ട്. വയഖൂലു, അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാ വല്ലാഹി മാ കിത്തു ഉസല്ലിൽ അസ്റ ഹത്താ കാദതി ശംസു തഗ്റുബ്, സൂര്യൻ അസ്തമിക്കുന്നതുവരെ എനിക്ക് അസ്ർ നമസ്കരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഖുറൈശി കുഫ്ഫാറുകളെ ആക്ഷേപിച്ചത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, മാ സ്വല്ലൈതുഹ, ഞാനും അസ്ർ നമസ്കരിച്ചിട്ടില്ല. ഫഖാൽ ഫഖുംനാ ഇലൽ ബുതഹ ഇലാ ബുതഹാൻ ഫതവല്ലാ ലിസ്സലാത്തി വതവല്ലാനാ ലഹാ, അങ്ങനെ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ പോയി, പ്രവാചകനും ഞങ്ങളും വുളു ചെയ്തു. ഫസ്വല്ല അസ്റ ബഅദമാ ഗുരിബത്തി ശംസു സുമ്മ സ്വല്ല ബഅദഹ അൽ മഗ്രിബ്, അങ്ങനെ ഞങ്ങൾ ആദ്യം അസ്ർ നമസ്കരിച്ചു, പിന്നെ മഗ്രിബും നമസ്കരിച്ചു. സഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം കാണാൻ സാധിക്കും. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീഅത്തിൽ അന്ന് യുദ്ധവേളയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഇത് അനുവദനീയമാകാം എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. പ്രവാചകന്റെ കാലത്തും ആദ്യത്തിൽ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഇത് അനുവദിക്കപ്പെട്ടിരുന്നു, നമസ്കാരം ഇങ്ങനെ മാറ്റി നിർവഹിക്കാം. എന്നാൽ പിന്നീട് സ്വലാത്തുൽ ഖൗഫിന് ശേഷം അത് നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഏതായിരുന്നാലും ഇതുപോലെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വലിഹാദ ലമ്മ ഉരിദത്ത് അലൈഹിൽ ഖൈലുൽ ഖൈലുൽ ജിയാദ് അസ്സബഖു സാഫിനാത് ഐ അല്ലത്തി മിൻ വസ്ഫിഹ അസ്സുഫൂൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാല് പൊക്കി നിൽക്കുന്ന ആ കുതിരകളുടെ പ്രദർശനം അത് അദ്ദേഹത്തെ വിസ്മരിപ്പിച്ചു കളഞ്ഞു. വഹുവ റഫ്ഉ ഇഹ്ദാ ഖവാഇമിഹ ഇൻദൽ വഖൂഫി, നേരത്തെ പറഞ്ഞല്ലോ ഒരു കാല് മാത്രം പൊക്കി മൂന്ന് കാലിൽ നിൽക്കുന്ന ആ കുതിരകൾ, അത് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ച അദ്ദേഹത്തെ മറപ്പിച്ചു കളഞ്ഞു. മറ്റൊന്ന് അൻ ദിക്കിരി റബ്ബി എന്നത് സ്വാലിഹുൽ ഉസൈമിൻ റഹ്മത്തു പറയുന്നു, സ്വലാത്തൽ അസർ, അവിടെ ഉദ്ദേശിക്കുന്നത് അസർ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അത് മറപ്പിച്ചു കളഞ്ഞു എന്നാണ്. വഹാദ ഐദൻ ഫീഹി തഫ്സീറുൻ ലിൽ ആമി ബിമാ ഹുവ അഖസ് വഹുവ ഖുസൂറുൻ ഫി തഫ്സീരി വദാലിക ലിഅന്ന ദിക്ര അഅമ്മു മിന സ്വലാത്തി ഫകുല്ലു സ്വലാത്തുൻ ദിക്റുൻ. മറ്റൊന്ന്, ഇവിടെ എല്ലാ തരം ദിക്റുകളെയുമാകാം ഉദ്ദേശിക്കുന്നത്, നമസ്കാരത്തെ ഉദ്ദേശിച്ച് മാത്രമല്ല. എന്നാൽ ദിക്റുകളിൽപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാകുന്നു നമസ്കാരം. വലൈസ കുല്ലു ദിക്രിൻ സ്വലാത്തുൻ, എല്ലാ ദിക്റുകളും നമസ്കാരമല്ല, എന്നാൽ എല്ലാ നിസ്കാരങ്ങളും ദിക്റാകുന്നു. ഇദാ ഫസ്സർന ദിക്ര ബി സ്വലാത്തി ഫഖദ് ഫസ്സർന അൽ അഅമ്മ ബിൽ അഖസ് വഹാദ ഖുസൂറുൻ. സൈമ റഹ്മത്ത് പറയുന്നു, ഇവിടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയുടെ കാര്യത്തിൽ അദ്ദേഹം വിസ്മരിപ്പിക്കപ്പെട്ടു എന്നതാണ്. ആ കൂട്ടത്തിൽ നമസ്കാരവുമുണ്ട് എന്നതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം. ഏതായിരുന്നാലും ആ നമസ്കാരം, അസർ നമസ്കാരത്തിന് സമയത്ത് അത് അദ്ദേഹത്തെ മറപ്പിക്കാൻ പോലും കാരണമായി ഈ പ്രദർശനം എന്നത് അവിടെ എടുത്തു പറഞ്ഞ കാര്യമാകുന്നു. നമുക്ക് ഈ ആയത്തിൽ വലിയ പാഠം പഠിക്കാനുണ്ട്. പലപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും അതേപോലെ തന്നെ അഞ്ചു നേരം നമ്മൾ കൃത്യമായി നിലനിർത്തിപ്പോരേണ്ട നമസ്കാരവും അതൊരിക്കലും തന്നെ ഒരു കാരണം കൊണ്ടും നമ്മെ വിസ്മരിപ്പിച്ചു കളയാൻ പാടില്ല. ഖുർആനാക്കാരും പല ഭാഗത്തും പറയുന്നുണ്ട്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ വ ഇഖാമി സ്വലാ. സൂറത്തു നൂറിൽ കാണാം, അള്ളാഹു ചില ആളുകളെ പുകഴ്ത്തി പറയുന്നു. അവരാരാണ്? റിജാലുൻ, ചില ആണുങ്ങൾ, ചില ആളുകൾ. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ, അവരുടെ കച്ചവടമോ അവരുടെ ഭൗതിക വ്യവഹാരങ്ങളോ അള്ളാഹുവിനെ ദിക്ര് ചെയ്യുന്നതിൽ നിന്നും വ ഇഖാമി സ്വലാത്തി വ ഈതാ ഇസ്സകാത്ത്, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നതിൽ നിന്നും അതേപോലെ തന്നെ സക്കാത്ത് നൽകുന്നതിൽ നിന്നും അവരെ അശ്രദ്ധരാക്കുകയില്ല. അങ്ങനെയുള്ള ചില ആളുകൾ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് കാണാൻ സാധിക്കും. നമുക്കും ആ ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കണം. ഏത് സാഹചര്യത്തിലും കൃത്യമായി നമസ്കാരം അതിൻ്റെ മുറപോലെ നിർവഹിക്കാൻ ഒരു തരത്തിലും ആ വിഷയത്തിൽ അശ്രദ്ധയോ അലംഭാവമോ കാണിക്കാൻ നാം ഒരിക്കലും തന്നെ അങ്ങനെ ഇടയാവരുത് എന്നത് ഈ ആയത്തിൽ നമ്മളൊരു പാഠം പഠിക്കേണ്ടതാകുന്നു. 33-ാമത്തെ വചനം, റുദ്ദൂഹ അലയ്യ ഫതഫിഖ മസ്ഹം ബിസ്സൂഖി വൽ അഅനാഖ്. റുദ്ദൂഹ, അവയെ തിരിച്ചു കൊണ്ടുവരുവീൻ, മടക്കുവീൻ. അലയ്യ, എനിക്ക്, എൻ്റെ അടുക്കൽ. ഫതഫിഖ, എന്നിട്ട് അദ്ദേഹം തുടങ്ങി അല്ലെങ്കിൽ ആയി, മസ്ഹൻ, തടവാൻ തുടങ്ങി, ബിസ്സൂഖി, തണ്ടൻ കാലിന്, വൽ അഅനാഖ്, പിരടികൾക്കും കഴുത്തിനും. അതായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ അവയെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരൂ. അതാണ് റുദ്ദൂഹ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം അവയുടെ കണങ്കാലുകളിലും കഴുത്തുകളിലും തടവാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചാരകരോട്, സൈന്യത്തോട് ആ മൃഗങ്ങളെ, നേരത്തെ പറഞ്ഞ സ്വാഫിനാത്തുൽ ജിയാദ് എന്ന് പറഞ്ഞ ആ മനോഹരമായ ആ കുതിരകളെ, കാല് പൊക്കി നിൽക്കുന്നവയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവയുടെ കാലുകളിലും അതേപോലെ തന്നെ അവയുടെ പെരടികളിലും തടവാൻ തുടങ്ങി എന്നാണ്. ഇബ്നു ഖസീർ അഹമ്മദ് പറയുന്നു, ഖാൽ ഹസനുൽ ബസ്വരി ഖാൽ ലാ വല്ലാഹി ലാ തഷ്ഗലീനി അൻ ഇബാദത്തി റബ്ബി ആഖിറ മാ അലൈക്കി സുമ്മ അമറ ബിഹാ ഫഉഖിറത് വകദാലിക ഖാല ഖതാദ. തന്നെ അള്ളാഹുവിനെ തൊട്ട് വിസ്മരിപ്പിക്കാൻ കാരണമായ ഈ വസ്തുക്കളെ അദ്ദേഹം പിന്നെ വെച്ചുകൊണ്ടിരുന്നില്ല, അവയെ അദ്ദേഹം അറുക്കുകയാണ് ചെയ്തത്. വഖാല സുദ്ദി ദറബ അഅനാഖഹ വഅറാഖീബഹ ബിസ്സുയൂഫി. ആ മൃഗങ്ങളുടെ കഴുത്തുകൾ അദ്ദേഹം വാളുകൾ കൊണ്ട് മുറിച്ചു മാറ്റി, അഥവാ അവയെ അറുത്തു. വഖാല അലി ഇബ്നു അബി ത്വൽഹ അൻ ഇബ്നു അബ്ബാസ് ജഅല യംസഹു അഅറാഫൽ ഖൈലി വഅറാഖീബഹ ഹിബാലുഹ വഹാദൽ ഖൗലു ഇഖ്താറഹു ഇബ്നു ജരീർ ഖാല ഇൻ ലിഅന്നഹു ലം യകുൻ ലിയുഅദ്ദിബ ഹയവാനൻ ബിൽ അർഖബതി വയുഹ്ലിക മാലൻ മിൻ മാലിഹി ബിലാ സബബിൻ സിവ അന്നഹു ഇഷ്തഗല അൻ സ്വലാത്തിഹി ബിന്നദ്റി ഇലൈഹ വലാ ദൻബലഹ വഹാദൽ ലദീ റജ്ജഹ ഇബ്നു ജരീർ ഫീഹി നദ്ർ. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, അദ്ദേഹം അവയെ അറുത്തിട്ടില്ല, മറിച്ച് അവയെ തലോടുക മാത്രമാണ് ചെയ്തത്. കാരണം അങ്ങനെ അന്യായമായി മൃഗങ്ങളെ അദ്ദേഹം അറുക്കാറില്ല, കാരണം കൂടാതെ ശിക്ഷിക്കാറില്ല. നമസ്കാരത്തെ തൊട്ട് അവയെ അവ തന്നെ മറപ്പിച്ചു എന്ന കാരണമല്ലാതെ മറ്റൊരു കാരണവും ഇല്ലാതിരിക്കെ അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന് ഇബിനു ജറീർ റഹ്മഹുള്ള എടുത്തുദ്ധരിക്കുന്നു. എന്നാൽ ഇബിനു കസീർ റഹ്മഹുള്ള പറയുന്നു അതിൽ ഒന്ന് നോക്കേണ്ടതുണ്ട്, അഥവാ ആ അഭിപ്രായം അത്ര സ്വീകാര്യയോഗ്യമായതല്ല. ലി അന്നഹു ഖദ് യകൂനു ഫീ ശർഇഹിം ജവാസുൻ മിസ്ലു ഹാദാ. ഇബ്നു കസീർ എന്ന് പറയുന്നു അന്നത്തെ ശരീഅത്തിൽ ഇത് അനുവദിക്കപ്പെട്ടതായിരിക്കാം. വലാ സിയമ ഇദാ കാന ഖലബൻ ലില്ലാഹി അസ്സ വജൽ. ലേ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അദ്ദേഹം കാണിച്ച രോഷപ്രകടനം തന്നെ തൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കുന്ന കാര്യത്തെ തൊട്ട് വിസ്മരിപ്പിച്ച് കളയാൻ മാത്രം ഈ ഭൗതികമായ ഈ സമ്പത്ത് കാരണമായി എന്ന കാരണത്താൽ അദ്ദേഹം അവയെ അറുത്തതായിരിക്കാം. ബി സബബി അന്നഹു ഇഷ്തഗല ബിഹ ഹത്ത ഖറജ വഖ്തു സല ولهذا لما خرج عنها لله تعالى عوله الله تعالى ما هو خير منها. അല്ലാഹുവിനു വേണ്ടി ഏതൊന്നിനെ അദ്ദേഹം ഒഴിവാക്കിയോ അതിനു പകരം അതിനേക്കാൾ നല്ലത് അല്ലാഹു അദ്ദേഹത്തിന് പകരമായി നൽകി. വഹിയ അർരീഹുൽ ലതീ തജ്രി ബിഅംരിഹി റുഖാഅൻ ഹൈസു അസാബ്. തൊട്ടടുത്ത വചനത്തിൽ വരുന്ന ഒരു വചനം കൂടിയാണത്. അല്ലാഹു അദ്ദേഹത്തിന് കാറ്റിനെ അധീനമാക്കിക്കൊടുത്തു, സൗമ്യമായി അദ്ദേഹം ഉദ്ദേശിക്കുന്നയിടത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുമാറ്. ഗുദുവുഹാ ഷഹ്റുൻ വറവാഹുഹാ ഷഹ്ർ. ആ കാറ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രഭാതത്തിലെ സഞ്ചാരം ഒരു മാസത്തെ യാത്രാ ദൂരമാകുന്നു, അതിൻ്റെ സായാഹ്നത്തിലെ സഞ്ചാരവും ഒരു മാസക്കാലത്തെ യാത്രയാകുന്നു അല്ലെങ്കിൽ ദൂരമാകുന്നു. ഫഹാദ അസ്റഉ അസ്റഉൻ വഖൈറും മിനൽ ഖൈലി. ഇത് കുതിരയേക്കാൾ വേഗത കൂടിയതാണ്, കുതിരയേക്കാൾ ഉത്തമമായതാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ തന്നെ അള്ളാഹുവിന് നിർവഹിക്കേണ്ടുന്ന ആരാധന നിർവഹിക്കുന്ന കാര്യത്തിൽ മറപ്പിച്ച് കളയാൻ കാരണമായ ആ മൃഗങ്ങളെ അറുത്തു എന്നത് അതൊരിക്കലും തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറ്റിയ ഒരു തെറ്റായ കാര്യമല്ല എന്നതാണ് അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നത്. വഖാല ഇമാം അഹ്മദ് ഹദ്ദസന ഇസ്മായിൽ. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി പ്രവാചകൻ തിരുമേനി തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ തിരുമേനി ഇന്നക്കല തദഉ ഷൈഅൻ ഇത്തിഖാഅ ലില്ലാഹി അസ്സ വജല്ല ഇല്ലാ അഅതാകല്ലാഹു ഖൈറം മിൻഹു. നീ ഏതൊന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഒഴിവാക്കിയോ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി ഏതൊരു കാര്യം ഭൗതികമായൊരു കാര്യം നീ വർജിച്ചുവോ, ഇല്ല അഅതാകല്ലാഹു ഖൈറം മിൻഹു, ആ ഒഴിവാക്കിയതിനേക്കാൾ നല്ലത് അള്ളാഹു നിനക്ക് നൽകാതിരിക്കുകയില്ല. അതും നമ്മളും ശ്രദ്ധിക്കേണ്ടുന്ന നമ്മളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാകുന്നു. പലപ്പോഴും ഭൗതികമായ ചില സുഖസൗകര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തത് ആ കാര്യത്തോടുള്ള നമ്മുടെ അമിതമായ താൽപ്പര്യവും ഇഷ്ടവുമായിരിക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി അവൻ്റെ പൊരുത്തം നേടാൻ വേണ്ടി ആ സുഖങ്ങളെ നമ്മൾ മാറ്റിവെച്ചാൽ, ആ സൗകര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചാൽ, അതിനേക്കാൾ ഖൈറായ കാര്യം അള്ളാഹു നമുക്ക് പകരമായി നൽകുമെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ഇസ്ലാമികമായി നമുക്ക് പല നമ്മുടെ ബാധ്യത നിർവഹിക്കുന്ന കാര്യത്തിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് പാടില്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, ആ ജോലി ഉപേക്ഷിച്ചാൽ തീർച്ചയായും അതിനേക്കാൾ ഖൈറായ അതിനേക്കാൾ ഉത്തമമായ മറ്റു ജോലികൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമെന്നതും ഇത്തരം ഹദീസുകൾ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, റുദ്ദൂഹ, നിങ്ങൾ അവയെ മടക്കിക്കൊണ്ടുവരുവീൻ. ഫതോഫിഖ, അങ്ങനെ അദ്ദേഹം തുടങ്ങി. ഫീഹ, ആ കുതിരകളിൽ. മസ്ഹൻ ബിസ്സൂഖി വൽ അഅനാഖ്, ഐ ജഅല യഅഖിറുഹ ബിസൈഫിഹി ഫീ സൂഖിഹ വ അഅനാഖിഹ. അതായത് ആ കുതിരകളെ അദ്ദേഹം അറുത്തു, അദ്ദേഹം അവയെ അറുത്തു. അതാണ് അവയെ തണ്ടൻ കാലിലും അവയുടെ കഴുത്തുകളിലും അദ്ദേഹം തടവി എന്ന ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉസൈമി റഹ്മത്ത് പറയുന്നു, അന്നൽ ഇൻസാന ലാ ബഅസ അൻ യുഅസ്സിറ നഫ്സഹു ബിഇത്ലാഫി മാലിഹി ബിനഫ്സിഹി ലിഫിഇലി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഫലൗ ഫറദ്ന അന്നൽ ഇൻസാന ഇഷ്തഗല ബിഷൈഇൻ മഅഹു അൻ ദിക്രില്ലാ തആല വഅറാദ അൻ യുക്സിറഹു ലകാന ദാലിക സായിഅൻ ജായിസ. ഇതുപോലെ തന്നെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യത്തിന് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിനെ അറുത്തുമാറ്റൽ, അതിനെ ഉപേക്ഷിക്കൽ നമുക്ക് അനുവദനീയമാകുന്നു. ലിഅന്ന ഹാദാ യുഅദ്ദി ഇലാ അൻ ലാ യഊദ മറത്തൻ ഉഖ്രാ ഇല തശാഗുലി അൻ ദിക്രില്ലാഹി അസ്സ വജൽ ബിഷൈഇ മിനൽ മാലി. മറ്റൊരിക്കൽ പോലും ഇനി ഒരു കാരണവശാലും ഒരിക്കലും ഇത് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന്, പ്രത്യേകിച്ച് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മെ തടയാൻ ഇടയാവരുത് എന്നാഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ഈ ആയത്തിൽ ചില ഫവായിദുകൾ, ചില ഗുണപാഠങ്ങൾ പറയുന്നിടത്ത് ഉസൈമി റഹ്മത്ത് പറയുന്നു, ഖുവ്വത്തു സുൽത്താനി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഫി അംരിഹി വ നഹീഹി ലി ഖൗലിഹി റുദ്ദൂഹ അലയ്യ. അള്ളാഹുവിൻ്റെ ഈ വചനത്തിൽ മറ്റൊരു കാര്യം, നിങ്ങൾ അവയെ എൻ്റെ അടുക്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവീൻ എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തിൻ്റെ മഹാത്മ്യവും, അദ്ദേഹം ഏതൊരു കാര്യം കൽപ്പിച്ചാലും അത് പെട്ടെന്ന് നടപ്പിലാക്കാനും പ്രാവർത്തികമാക്കാനും സന്നദ്ധരായി നിൽക്കുന്ന സൈന്യത്തെയും ഇത് അറിയിക്കുന്നു. ഇന്ന ഹാദാ യദുല്ലു അല അന്നലഹു ജുനൂദൻ കസീറ, ധാരാളം സൈന്യം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് ഇത് അറിയിക്കുന്നു. തഉമുറുഹു ബി അംരിഹി ഇദാലം യഖുൽ റുദ്ദുഹ ലൗ ഖാല റദ്ദഹ. അവിടെ ആ പ്രയോഗത്തിൽ നിങ്ങൾ മടക്കി കൊണ്ടുവരുവീൻ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. അതല്ലെങ്കിൽ ഒരു സൈനികൻ മാത്രമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാത്രമാണെങ്കിൽ അങ്ങനെയല്ല പ്രയോഗിക്കുക. ലക്കാനൽ ഖാദിമു വാഹിദൻ ലാക്കിൻ ലമാ ഖാല റുദ്ദൂഹ ദല്ല അല അന്നലഹു ജുനൂദൻ വഖദമൻ കസീറൂന യഖ്ദിമൂൻ. അദ്ദേഹത്തിന് ഭൃത്യവേല ചെയ്യുന്ന ധാരാളം ഭൃത്യന്മാരും അതുപോലെ തന്നെ സൈനികരും തൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നു എന്നത് ആ പ്രവാചകനെക്കുറിച്ച് അള്ളാഹു പരാമർശിച്ച കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാകുന്നു. ഏതായിരുന്നാലും ആ വചനത്തിൽ നമ്മൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹം അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാര്യത്തിൽ ഭൗതികമായതെന്തും അതിന് തടസ്സമായി നിൽക്കുമ്പോൾ അത് ഉപേക്ഷിക്കാൻ സന്നദ്ധനായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 33-ാമത്തെ വചനം, റുദ്ദൂഹ അലയ്യ ഫതഫിഖ മസ്ഹം ബിസ്സൂഖി വൽ അഅനാഖ്. റുദ്ദൂഹ, അവയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുവീൻ. അലയ്യ, എൻ്റെ അടുക്കൽ. ഫതഫിഖ, എന്നിട്ട് അദ്ദേഹം തുടങ്ങി, അല്ലെങ്കിൽ അദ്ദേഹം ആയി. ഫതഫിഖ മസ്ഹൻ, തടവാൻ. ബിസ്സൂഖി, തണ്ടൻ കാലിനെ. വൽ അഅനാഖി, പിരടികൾക്കും കഴുത്തിനും. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അവയെ അവൻ, അദ്ദേഹം ആ മൃഗങ്ങളെ, ആ കുതിരകളെ അദ്ദേഹം അറുത്തു എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുവാനും ഭൗതികമായ സുഖങ്ങളോ സൗകര്യങ്ങളോ മറ്റൊന്നും അള്ളാഹുവിനെ വിസ്മരിക്കുവാൻ, അവനെ കൃത്യമായി ആരാധിക്കുന്ന കാര്യത്തിന് തടസ്സമായി നിൽക്കുവാൻ ഇടയാവാതിരിക്കുവാനും, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അവന് വഴിപ്പെട്ടുകൊണ്ടും അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കുവാനും നാം ഏവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. ഈ ആയത്തും ഇതുപോലെയുള്ള ആയത്തുകളും അത് നമുക്ക് പ്രചോദനമായിട്ട് മാറണം. ഒരിക്കലും നമ്മളുടെ സന്താനങ്ങളാകട്ടെ, സമ്പത്താകട്ടെ, ഭൗതികമായ മറ്റ് സൗകര്യങ്ങളാകട്ടെ, അള്ളാഹുവിനെ വിസ്മരിക്കാൻ അതൊന്നും കാരണമായി കൂടാ. നമ്മൾക്കറിയാമല്ലോ സൂറത്തുൽ മുനാഫിഖൂനിൽ അള്ളാഹു പറയുന്ന കാര്യം, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിങ്ങളെ അശ്രദ്ധമാക്കരുത്. وَمَنْ يَفْعَلْ ذَلِكَ فَأُولَٰئِكَ هُمُ الْخَاسِرُونَ. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവരാകുന്നു നഷ്ടക്കാർ. അള്ളാഹു അത്തരം നഷ്ടക്കാരിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 34-35 വചനങ്ങളാണ് നാം പഠിച്ചത്. മറ്റൊരാൾക്കും ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കാൻ സുലൈമാൻ അലഹിസ്സലാം ആഗ്രഹിച്ചത് എന്തിനുവേണ്ടി എന്ന ഇതിവൃത്തത്തിലാണ് ഇന്നത്തെ ക്ലാസ് നടന്നത്. നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 82, സൂറത്തുൽ ഇൻഫിത്താർ, പൊട്ടിക്കീറൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: ഇദസ്സമാഉ, ആകാശമാകുമ്പോൾ. ഇൻഫതറത്, അത് പൊട്ടിപ്പിളരുമ്പോൾ.
2: ഇദസ്സമാഉ ഫതറത്,
1: ആകാശം പൊട്ടിപ്പിളരുമ്പോൾ.
3: വചനം 2.
1: വഇദൽ കവാകിബു, നക്ഷത്രങ്ങളാകുമ്പോൾ. ഇൻതസറത്, അവ കൊഴിഞ്ഞു വീഴുമ്പോൾ, ചിതറി വീഴുമ്പോൾ.
2: വഇദൽ കവാകിബു തസറത്,
1: നക്ഷത്രഗ്രഹങ്ങൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ.
3: വചനം 3.
1: വഇദൽ ബിഹാറു, സമുദ്രങ്ങളാകുമ്പോൾ. ഫുജ്ജിറത്, അവ പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ.
2: വഇദൽ ബിഹാറു ഫുജ്ജിറത്,
1: സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ.
3: വചനം 4.
1: വഇദൽ ഖുബൂറു, ഖബറുകളാകുമ്പോൾ. ബുഅ്തിറത്, അവ മറിച്ചിടപ്പെടുമ്പോൾ.
2: വഇദൽ ഖുബൂറു ബുഅ്തിറത്,
1: ഖബറുകൾ അടിയോടെ മറിച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ.
3: വചനം 5.
1: അലിമത്, അറിയുന്നതാണ്. നഫ്സുൻ, ഓരോ ആത്മാവും. മാ ഖദ്ദമത്, അത് മുന്തിച്ചത് അഥവാ മുൻചെയ്തു വെച്ചത്. വ അഖ്ഖറത്, അത് പിന്തിക്കുകയും അഥവാ പിന്നോക്കം വെക്കുകയും ചെയ്തത്.
2: അലിമത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖ്ഖറത്,
1: അപ്പോൾ ഓരോ ആളും താൻ മുൻ ചെയ്തു വെച്ചതും ചെയ്യാതെ പിന്നേക്കു വെച്ചതും എന്താണെന്ന് അറിയുന്നതാണ്.
4: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ ഖിയാമത്തു നാളിലെ ചില സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ആദ്യത്തെ 3 വചനങ്ങളുടെയും സാരം അവിടെ വിവരിച്ചതിൽ നിന്നും മനസ്സിലാക്കാം. 4 വചനത്തിൽ ഖബറുകൾ അടിയോടെ മറിക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം മരണപ്പെട്ടു കിടക്കുന്നവരെ ഖബറുകളിൽ നിന്ന് 2 ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാകുന്നു. കഴിഞ്ഞ സൂറത്തിലെ 14 വചനത്തിലെ അതേ ആശയം തന്നെയാണ് 5 വചനത്തിലും അടങ്ങിയിരിക്കുന്നത്. ഇഹത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് മാ ഖദ്ദമത്ത്, മുൻ ചെയ്തു വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ. മാ അഖ്ഖറത്ത്, പിന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞത് പ്രവർത്തിക്കാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങളുമാകുന്നു. അഥവാ ഓരോരുത്തരും താൻ ചെയ്തതും ചെയ്തു തീർക്കാതെ വിട്ടുകളഞ്ഞതുമായ എല്ലാ കർമ്മങ്ങളും അന്ന് അറിയുമെന്നു സാരം. മരണപ്പെടുമ്പോൾ വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾ, മരണശേഷം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഏർപ്പാടുകൾ എന്നിങ്ങനെയുള്ളവയാണ് മാ അഖ്ഖറത്ത്, പിന്നേക്ക് വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ എന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഏതായാലും തത്വത്തിൽ എല്ലാം ഒന്നു തന്നെ. വനക്തവും ആ കദ്ദമുവ ആസാരഹും, അവർ മുൻചെയ്തു വെച്ചതും അവരുടെ അവശിഷ്ടങ്ങളും അഥവാ പ്രവർത്തന ഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തും എന്ന് സൂറത്ത് യാസീനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ.
3: വചനം 6.
1: യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ. മാ ഗറക, നിന്നെ വഞ്ചിച്ചതെന്താണ്. ബി റബ്ബിക, നിന്റെ റബ്ബിനെ കുറിച്ച്. അൽ കരീം, മാന്യനായ, ഉദാരനായ.
2: യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബി റബ്ബിക അൽ കരീം.
1: ഹേ മനുഷ്യ, ഉദാരനായ അഥവാ മാന്യനായ നിന്റെ റബ്ബിനെ കുറിച്ച് നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് ആശ്ചര്യം.
3: വചനം 7.
1: അല്ലദി, യാതൊരുവൻ. ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചു. ഫസവ്വാക, എന്നിട്ടു നിന്നെ ശരിപ്പെടുത്തി. ഫഅദലക, എന്നിട്ടു നിന്നെ പാകപ്പെടുത്തി.
2: അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക,
1: അതെ, നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കി ശരിപ്പെടുത്തി പാകപ്പെടുത്തിയവൻ.
3: വചനം 8.
1: ഫി അയ്യി സൂറത്തിൻ, ഏതോ ഒരു രൂപത്തിൽ. മാ ശാഅ, അവനുദ്ദേശിച്ച റൊക്കബക്ക നിന്നെ അവൻ സംഘടിപ്പിച്ചു കൂട്ടിച്ചേർത്തു.
2: ഫീ അയ്യി സൂറത്തിൻ മാ ശാ റക്കബക്ക,
1: അവൻ ഉദ്ദേശിച്ചതായ ഏതോ ഒരു രൂപത്തിൽ നിന്നെ അവൻ സംഘടിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു.
4: മനുഷ്യ, നീ നിന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു നിന്നെ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി. നിനക്കാവശ്യമായ അവയവങ്ങളും അംഗങ്ങളുമെല്ലാം നൽകി ശരിപ്പെടുത്തി. ഓരോന്നും അതതിൻ്റെ തോതും യോജിപ്പുമനുസരിച്ച് യഥാക്രമം പാകപ്പെടുത്തി. നീയോ മറ്റാരെങ്കിലുമോ ഉദ്ദേശിച്ചിട്ടില്ലാത്ത, അതെ, അവൻ മാത്രം ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ നിനക്ക് അവൻ രൂപം നൽകുകയും ചെയ്തു. ഇങ്ങനെ നിനക്ക് സൃഷ്ടിയും രൂപവും നൽകി നിന്നെ സംരക്ഷിച്ചു വരുന്ന അത്യുദാരനും അതിമാന്യനുമായ നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെയും അവൻ്റെ ശാപകോപങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെയും നീ കഴിഞ്ഞുകൂടുന്നത് വളരെ ആശ്ചര്യം തന്നെ. അവൻ്റെ കാര്യത്തിൽ നീ ഇത്രയും വഞ്ചിതനായിപ്പോയല്ലോ, എന്തൊരത്ഭുതമാണിത് എന്നിങ്ങനെ അള്ളാഹു അവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്. വെളുത്ത മാതാപിതാക്കൾക്ക് കറുത്ത സന്താനം ജനിക്കുന്നു. അംഗഭംഗമുള്ളവരിൽ നിന്ന് അംഗങ്ങൾക്ക് യാതൊരു ഭംഗവുമില്ലാത്ത കുട്ടികൾ ഉണ്ടാകുന്നു. ചിലർക്ക് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മറ്റോ മുഖച്ഛായ കാണപ്പെടുന്നു. മറ്റു ചിലർക്കാകട്ടെ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപമായിരിക്കും. ജ്യേഷ്ഠന് ആൺകുട്ടികൾ മാത്രം ജനിക്കുമ്പോൾ അനുജന് പെൺമക്കൾ മാത്രം ഉണ്ടാകുന്നു. ചിലരുടെ രൂപം സുന്ദരവും ആകർഷവുമായിരിക്കുമെങ്കിൽ മറ്റു ചിലരുടേത് വികൃതവും വിരൂപവുമായിത്തീരുന്നു. അങ്ങനെ പലതും പലതും. ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനല്ലാതെ മറ്റാരുടെയും ഉദ്ദേശത്തിന് പങ്കില്ലെന്ന് വ്യക്തമാണല്ലോ.
3: വചനം 9.
1: കല്ല, അങ്ങനെ വേണ്ട. ബൽ, പക്ഷേ. തുകദ്ദിബൂൻ, നിങ്ങൾ വ്യാജമാക്കുന്നു. ബിദ്ദീൻ, പ്രതിഫല നടപടിയെ, മതത്തെ.
2: കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ,
1: അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ പ്രതിഫല നടപടിയെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നു.
3: വചനം 10.
1: വഇന്ന അലൈക്കും, നിശ്ചയമായും നിങ്ങളുടെ മേലുണ്ട് താനും. ലഹാഫിലീൻ, സൂക്ഷിച്ചു വരുന്നവർ, വീക്ഷിച്ചു വരുന്നവർ.
2: വഇന്ന അലൈക്കും ലഹാഫിദീൻ,
1: നിശ്ചയമായും നിങ്ങളുടെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ടുതാനും.
3: വചനം 11.
1: കിറാമൻ, അതായത് ചില മാന്യന്മാർ. കാതിബീൻ, എഴുതുന്നവരായ.
2: കിറാമൻ കാതിബീൻ,
1: അതായത് എഴുതി രേഖപ്പെടുത്തുന്ന ചില മാന്യന്മാർ.
3: വചനം 12.
1: യഅലമൂൻ, അവർ അറിയുന്നു. മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നത്.
2: യഅലമൂന മാ തഫ്അലൂൻ,
1: നിങ്ങൾ ചെയ്യുന്നത് എല്ലാം അവർ അറിയുന്നു.
4: നിങ്ങളുടെ സ്രഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ വഞ്ചിതരായിരിക്കുകയാണ്. അത്രയുമല്ല, നിങ്ങളുടെ ചെയ്തികളെപ്പറ്റി നിങ്ങളെ വിചാരണ ചെയ്ത് നടപടിയെടുക്കുന്നതിനെപ്പോലും നിങ്ങൾ വ്യാജമാക്കി നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളോർക്കണം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവ മുഴുവനും എഴുതി രേഖപ്പെടുത്തുവാൻ അള്ളാഹു മാന്യന്മാരായ ചില ആളുകളെ അഥവാ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ചെയ്യുന്നതെന്തും അവർ അറിയാതെ പോകുന്നതല്ലെന്നും ആ രേഖയനുസരിച്ച് നിങ്ങളുടെ മേൽ ശരിക്കും നടപടിയെടുത്ത് പ്രതിഫലം നൽകാതെ നിങ്ങളെ വിട്ടേക്കുന്നതല്ല എന്നും സാരം. എഴുത്തുകാരായ മലക്കുകളെക്കുറിച്ച് സൂറത്ത് ഖാഫിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ പ്രസ്താവിച്ചത് ഓർക്കുക. പ്രതിഫല നടപടി എടുക്കുമ്പോഴുണ്ടാകുന്ന അന്ത്യ തീരുമാനം ചുരുക്കത്തിൽ ഇപ്രകാരമായിരിക്കും.
3: വചനം 13.
1: ഇന്നൽ അബ്റോ, നിശ്ചയമായും പുണ്യവാന്മാർ, സജ്ജനങ്ങൾ. ലഫീ നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
2: ഇന്നൽ അബ്റാറ ലഫീ നഈം,
1: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
3: വചനം 14.
1: വഇന്നൽ ഫുജ്ജാർ, തോന്നിയ വാസികളാകട്ടെ, ദുർജനങ്ങൾ. ലഫീ ജഹീം, ജ്വലിക്കുന്ന അഗ്നിയിലുമായിരിക്കും.
2: വഇന്നൽ ഫുജ്ജാർ ലഫീ ജഹീം,
1: ദുർമാർഗികളായ തോന്നിവാസികൾ ജ്വലിക്കുന്ന അഗ്നിയിലും തന്നെയായിരിക്കും.
3: വചനം പതിനഞ്ച്.
1: യസ്ലൗനഹ, അവരതിൽ കടക്കും, കരിയും, ചൂടേൽക്കും. യൗമദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം.
2: യസ്ലൗനഹ യൗമദ്ദീൻ,
1: പ്രതിഫല നടപടിയുടെ ദിവസം അവർ അതിൽ കടന്നു കരിയുന്നതാണ്.
3: വചനം പതിനാറ്.
1: വമാഹും, അവരല്ല ദാനം. അൻഹ, അത് വിട്ട്, അതിൽ നിന്ന്. ബിഗോ ഇബീൻ, മറഞ്ഞു പോകുന്നവർ.
2: വമാഹും അൻഹ ബിഗോ ഇബീൻ,
1: അവർ അത് വിട്ട് മറഞ്ഞ് അഥവാ ഒഴിവായി പോകുന്നവരുമല്ല.
3: വചനം പതിനേഴ്.
1: വമാ അദ്റാക, നിനക്ക് അറിവ് തന്നതെന്ത്? മായോമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന്. പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്നു നിനക്കെന്തറിയാം?
3: വചനം പതിനെട്ട്.
1: സുമ്മ, പിന്നെയും. മാ അദറാക, നിനക്കു അറിവ് തന്നതെന്ത്? മായോമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിനം എന്നാൽ എന്താണെന്ന്. പിന്നെയും അഥവാ വീണ്ടും, പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കു എന്തറിയാം?
3: വചനം പത്തൊമ്പത്.
1: യൗമലാ തംലിക്കു, അധീനമാക്കാത്ത ദിവസം, ഉടമയാക്കാത്ത, സാധ്യമാകാത്ത ദിവസം. നഫ്സുൻ, ഒരാളും. ലിനഫ്സിൻ, ഒരാൾക്കും. ഷെയ്ൻ, യാതൊന്നും, ഒരു കാര്യത്തിനും. വൽ അമ്രു, കാര്യം, അധികാരം. യൗമ ഇതിൻ, ആ ദിവസം. ലില്ലാഹ്, അല്ലാഹുവിനായിരിക്കും.
2: യൗമ ലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമ ഇദിൻ ലില്ലാഹ്.
1: അതെ, ഒരാളും വേറെ ഒരാൾക്കു യാതൊന്നും അധീനമാക്കാത്ത അഥവാ ചെയ്യുവാൻ കഴിയാത്ത ദിവസം. അന്നത്തെ ദിവസം കാര്യം അഥവാ കൽപ്പനാധികാരം അള്ളാഹുവിനായിരിക്കും.
4: പ്രസ്തുത ദിനത്തിന്റെ ഗൗരവത്തിലേക്കും ഭയങ്കരതയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുകയാണ് പതിനേഴും പതിനെട്ടും വചനങ്ങൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണവും കൽപ്പനാധികാരവും എക്കാലത്തും അള്ളാഹുവിനു തന്നെ. എങ്കിലും ഐഹിക ജീവിതത്തിൽ വെച്ച് മനുഷ്യന് കുറേയെല്ലാം ഇച്ഛാസ്വാതന്ത്ര്യവും കഴിവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അന്നത്തെ ദിവസത്തിൽ അതെല്ലാം മനുഷ്യന് നിശേഷം നഷ്ടപ്പെട്ടിരിക്കും. സ്വന്തം കാര്യത്തിലാകട്ടെ, മറ്റൊരാളുടെ കാര്യത്തിലാകട്ടെ, എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ കാര്യവും എല്ലാ അധികാരവും എല്ലാ കൽപ്പനയും അന്ന് അള്ളാഹുവിന് മാത്രമായിരിക്കും. അതിൽ ആർക്കും യാതൊരുവിധ പങ്കും ഉണ്ടായിരിക്കയില്ല. അന്നത്തെ ദിവസം പുണ്യവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നാം കേട്ടത് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
5: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാറുന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

ദിവസവും ഒരു ജുസ് വീതം കേട്ട് വിശുദ്ധ ഖുർആൻ പൂർണമായും കേട്ടു തീർക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആൻ ജുസ് 7, പാരായണം അഷ് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.

وقالوا إن هي إلا حياتنا الدنيا وما نحن بمبعوثين.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ ഏഴാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുർ റഷീദ് സൂഫി.
1: أعوذ بالله من الشيطان الرجيم
2: فلا أقسم بمواقع النجوم وإنه لقسم لو تعلم

ونحن أقرب إليه منكم ولكن لا تبصرون.

ريحان وجنة نعيم وجنة نعيم وجنة

0: فسبح باسم ربك العظيم.
1: ما شاء الله جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയാണ് ഇപ്പോൾ നാം കേട്ടത്. 56 അധ്യായം സൂറത്തുൽ വാഖിഅ 75 മുതൽ 96 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മുഹമ്മദ് അൽദാസ്.

0: പീസ് ഖുർആൻ റേഡിയോ കതോർക്കാം കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറ 7-ാം അൽ അഅ്റാഫ് 42 മുതൽ 51 വരെ വചനങ്ങൾ. പാരായണം സലാഹ് അൽ മുസ്ലിം.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൻ നജും 27 മുതൽ 62 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അൽ ഖാരി ഹസ്സ അൽ ബലൂശി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم.

0: ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين.
1: جزاكم الله خيرا. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായം സൂറ അത്തഹരീം 6 മുതൽ 12 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ അജമി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടു തുടങ്ങുന്നു തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. സുദീർഘമായി വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറ റഅദ് എന്നീ അധ്യായങ്ങൾ പ്രഗൽഭ ഖാരി സഅദ് അൽ ഗാമിദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.

0: وما ربك بغافل عما تعملون.
1: أعوذ بالله من الشيطان الرجيم.

نرفع درجات من نشاء وفوق كل ذي علم عليم. قالوا إن يسرق فقد سرق.

0: തൻസീൽ സമാപിക്കുന്നു. ഇന്നത്തെ തൻസീലിൽ നാം കേട്ടത് സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറത്തു റഅദ് എന്നീ വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾ, പ്രഗൽഭ ഖാരി.
1: പീസ് റേഡിയോ തഫ്സീറു സഅദി.
0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിന. മദീനയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 8 വചനങ്ങളാണ് ആകെ ഈ സൂറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ ആദ്യത്തെ 1 മുതൽ 5 വരെ വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

തഫ്സീർ സാദിയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പതിവ് പാരായണം കേട്ട ഉടനെ ഓരോ വാക്കിൻ്റെയും ആയത്തിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. എഴുതിയെടുക്കണം എന്ന് വിചാരിക്കുന്നവർ തീർച്ചയായും അതിനുള്ള ശ്രമമുണ്ടാകണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ലം യക്കുൻ, ആയിട്ടില്ല. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്. വൽ മുശ്രിക്കീന, പങ്കുചേർക്കുന്നവരിൽ അഥവാ ബഹുദൈവ വിശ്വാസികളിൽ നിന്നും. മുംഫക്കീന, വേറിട്ട് അഥവാ നീങ്ങി വിട്ട് പോരുന്നവർ. ഹത്ത തഅ്തിയഹും, അവർക്ക് വരുന്നതുവരെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്. റസൂലുൻ, ഒരു റസൂൽ. മിനല്ലാഹി, അള്ളാഹുവിങ്കൽ നിന്ന്. യത്ലു, ഓതിക്കൊടുക്കുന്ന. സുഹഫൻ, ചില ഏടുകളെ. മുതഹറ, ശുദ്ധിയാക്കപ്പെട്ട അഥവാ പരിശുദ്ധമാക്കപ്പെട്ട. ഫീഹ, അവയിലുണ്ട്, അവ ഉൾക്കൊള്ളുന്നു. കുതുബുൻ, രേഖകൾ. ഖയ്യിമ, ചൊവ്വായുള്ളതായ, ശരിയായിട്ടുള്ളതായ, ബലവത്തായ. വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല, കക്ഷി പിരിഞ്ഞിട്ടില്ല. അല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിംബഅദി, ശേഷമായിട്ടല്ലാതെ. മാ ജാഅത്ഹും, അവർക്ക് വന്നതിൻ്റെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇല്ലാ ലിയഅബുദു, അവർ ആരാധിക്കുവാനല്ലാതെ. അല്ലാഹ, അല്ലാഹുവിനെ. മുഖ്ലിസീന ലഹു, അവന് നിഷ്കളങ്കരാക്കിക്കൊണ്ട്. അദ്ദീന, മതത്തെ, മത നടപടിയെ, കീഴ്വണക്കത്തെ. ഹുനഫാ, ഋജുമാനസരായ നിലയിൽ അഥവാ സത്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട്. വയുഖീമു, അവർ നിലനിർത്തുവാനും. അസ്വലാത, നമസ്കാരം. വയുത്തു, അവർ കൊടുക്കുവാനും. അസ്സകാത, സകാത്ത്. വസാലിക, അതത്രേ. ദീനുൻ, മതം, നടപടി. അൽ ഖയ്യിമ, ചൊവ്വായതിൻ്റെ, ചൊവ്വായ മാർഗത്തിൻ്റെ. അഞ്ച് ആയത്തുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി ഈ ഓരോ ആയത്തുകളെയും മുഴുവനായി അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഖുർആൻ പഠനത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, അർത്ഥം പഠിക്കുന്നതോടൊപ്പം, വാക്കുകളുടെ അർത്ഥം പഠിക്കുന്നതോടൊപ്പം, ആയത്തുകളുടെ മുഴുവനായ അർത്ഥവും കൂടെ നമ്മൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആശയം നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുഴുവനായ ഓരോ ആയത്തുകളുടെയും മുഴുവനായ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം.

0: വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലുംപ്പെട്ട സത്യനിഷേധികൾ വ്യക്തമായ തെളിവ് തങ്ങൾക്ക് കിട്ടുന്നതുവരെ അവിശ്വാസത്തിൽ നിന്ന് വേറിട്ടു പോരുന്നവരായിട്ടില്ല. അതായത് പരിശുദ്ധി നൽകപ്പെട്ട അവിശ്വാസത്തിൽ നിന്ന് വേറിട്ടു പോരുന്നവരായിട്ടില്ല.
1: റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹറ,
0: അതായത് പരിശുദ്ധി നൽകപ്പെട്ട ഏടുകൾ ഓതിക്കേൾപ്പിക്കുന്ന അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതൻ വരുന്നതുവരെ.
1: ഫീഹാ കുതുബും ഖയ്യിമ,
0: അവയിൽ ഏടുകളിൽ വക്രതയില്ലാത്ത രേഖകളാണുള്ളത്.
1: വമാ

0: കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ഋജുമാനസ്കരായ നിലയിൽ അവനാരാധിക്കാനും നമസ്കാരം നിലനിർത്താനും സകാത്ത് നൽകാനുമല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതത്രേ വക്രതയില്ലാത്ത മതം.
1: വിശുദ്ധ ഖുർആനിലെ 98 അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ അതിൻ്റെ ആദ്യത്തെ 5 ആയത്തുകളുടെ പാരായണം നമ്മൾ കേട്ടു. അതോടൊപ്പം അതിൻ്റെ വാക്കർത്ഥങ്ങളും മുഴുവനായിട്ടുള്ള ആയത്തുകളുടെ ഓരോ ആയത്തുകളുടെയും അർത്ഥവും നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി. ഇനി അതിൻ്റെ വിശദീകരണം മഹാനായ നാസിറു സഅദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എഴുതിയിട്ടുള്ള വ്യാഖ്യാനവും വിശദീകരണവുമാണ്, അതിൻ്റെ പരിഭാഷയാണ്, മലയാള വിവർത്തനമാണ് നമ്മളിനി കേൾക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസുബിൻ സലീം ആണ് ഇതിൻ്റെ പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത്. അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം, അതിൻ്റെ വായന നമുക്ക് ശ്രദ്ധിക്കാം.
2: അള്ളാഹു പറയുന്നു, വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികൾ ആയിട്ടില്ല, അതായത് ജൂതരും ക്രിസ്ത്യാനികളും ആയിട്ടില്ല. ബഹുദൈവ വിശ്വാസികളും മറ്റു സമൂഹങ്ങളിൽപ്പെട്ടവരും വേറിട്ടു പോരുന്നവർ ആയിട്ടില്ല. അവർ നിലകൊള്ളുന്ന വഴികേടിൽ നിന്നും വിട്ടുപോന്നില്ലെന്ന് മാത്രമല്ല, ആ വഴിപിഴവിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയും കാലങ്ങൾ കടന്നുപോകുന്നത് അവരിൽ കൂടുതൽ അവിശ്വാസം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ തെളിവ് തങ്ങൾക്ക് വന്നുകിട്ടുന്നതുവരെ, അതായത് പ്രകടവും വ്യക്തവുമായ തെളിവ് എന്നർത്ഥം. തുടർന്ന് ആ ബയ്യിനത്ത് അഥവാ വ്യക്തമായ തെളിവ് എന്താണെന്ന് വിശദീകരിക്കുന്നു. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ദൂതൻ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ആ ദൂതൻ നിയോഗിക്കപ്പെട്ടത്. അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും സംസ്കരിക്കാനും ജ്ഞാനം പഠിപ്പിക്കാനുമുള്ള ഒരു വേദഗ്രന്ഥം ആ ദൂതന് ഇറക്കിക്കൊടുക്കുകയും ചെയ്തു. അതിനാൽ തുടർന്ന് നരകശിക്ഷ അവരിൽ ശക്തമാവുകയും അവരെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും, അഥവാ അവർക്ക് അത് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല. അവർ അതിൽ ആശയറ്റവരായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. കാരണം അവർ സത്യം മനസ്സിലാക്കിയിട്ട് അത് തള്ളിക്കളയുകയും ഇഹവും പരവും നഷ്ടപ്പെടുത്തുകയും ചെയ്തു.
1: ഇൻഷാല്ലാ ഈ സൂറത്തിന്റെ ബാക്കി 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ പഠനം മറ്റൊരു എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീറു സഅദിയുടെ പാരായണം.
0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പ്രോഗ്രാമിലേക്ക് സൂറ ബക്കറയിലെ 10 മുതൽ 12 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് അൽഹംദുലില്ലാ മനസ്സിലാക്കി വരുന്നത്. 9 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 10, 11, 12 ആയത്തുകളാണ് എടുക്കുന്നത്.

في قلوبهم مرض. في قلوبهم, قلوبهم എന്ന പദത്തിലെ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് മേലെ ഭാഗം ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഖാ ഖി ഖു ഖ. ഖുലൂബിഹിം, ഖുലൂബിഹിം മറദുൻ. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത മീം ഇദ്ഗാം ചെയ്തുകൊണ്ട്, അതിൻ്റെ പേര് ഇദ്ഗാം മുതമാഥിലൈൻ എന്നാണ്. സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫീ ഖുലൂബിഹിം മറദുൻ. അതുപോലെ തന്നെ മറദുൻ ദാ, ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അതിൻ്റെ ആ ഒരു ഉച്ചാരണം, ആ ഒരു ശബ്ദം വരേണ്ടത്. ദാ ദി ദൂ ഇപ്രകാരമായിരിക്കണം ദാദിൻ്റെ ശബ്ദം. ഇനി മറദു ഫസാദഹും, ഇവിടെ തൻവീന് ശേഷം ഫ, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന. മറദു ഫസാദഹും, ഫസാദഹുമുല്ലാഹു, ഫസാദഹുമുല്ലാഹു മറദ, മറദ. ഇവിടെയും ദാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ولهم عذاب أليم, ولهم عذاب, ولهم عذاب, عذاب എന്നതിലെ ذാലിൻ്റെ ഉച്ചാരണം عذاب എന്ന് ഓതിപ്പോവരുത്. عذاب, عذاب, عذاب أليم. തൻവീനു ശേഷം ഹംസ ഇസ്ഹാർ ഇവിടെ മണിക്കരുത്. عذاب أليم വെളിവാക്കണം. عذاب أليم തൻവീനും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. അലീമും ബിമ കൂട്ടി ഓതുകയാണെങ്കിൽ തൻവീന് ശേഷം ബ ഇഖ്ലാബ്, തൻവീന് ശേഷം ബ എന്ന അക്ഷരം വന്നാൽ തൻവീനോ നൂനുസാക്കിനൊക്കെ ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, ആ തൻവീനിനെ മീമാക്കി മാറ്റണം. അലീമും ബിമ, അലീമും ബിമ കാനു യക്സിബൂൻ, യക് ക കി കു എക് ആ ഒരു ശബ്ദം വേണം. യക് യക്സിബൂൻ, യക്സിബൂൻ. അതുപോലെ തന്നെ യക്സിബൂൻ അല്ല യക്സിബൂൻ, ദാല് ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ്ദായിരുന്നു സുക്കൂൻ. അടുത്ത ആയത്ത് വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ്. വഇദാ, വഇസാ അല്ല, വഇദാ ഖീല ലഹും ഖാഫ്, ഖീല ലഹും ലാ തുഫ്സിദു, ലാ തുഫ്സിദു ഫിൽ അർദ്, ഫില്ലർദി എന്ന് ഓതരുത്, ഫില്ലർദി അല്ല ഫിൽ അർദി, ഫിൽ അർദി. ദാദ്, ദാദ് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹെവി ലെറ്ററാണ് അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. ഫിൽ അർദ്, ഫിൽ അർദ്. ഖാലു ഇന്നമാ, ഖാലു ഇന്നമാ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസ്ൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖാലൂ ഇന്നമാ, ഇങ്ങനെ ഇന്നമാ നൂന് ശബ്ദമുണ്ട്, മണിക്കണം. ഇന്നമാ നഹ്നു, നഹ്നു ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. നഹ്നു, നഹ്നു അല്ല, ഇന്നമാ നഹ്നു ഓതരുത്. ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഇവിടെ മുസ്ലിഹൂൻ എന്ന പദത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വാദ്, ഹ ഈ രണ്ടക്ഷരങ്ങൾ, പ്രത്യേകിച്ചും സ്വാദിൻ്റെ ഉച്ചാരണം. ഇവിടേക്ക് പലപ്പോഴും, പലപ്പോഴും എന്നല്ല, അധികവും ഓതിപ്പോകുന്നത് മുസ്ലിഹൂൻ എന്ന് തന്നെയാണ്, അഥവാ സ്വാദല്ല, സ്വാദിന് പകരം സീനായിട്ട് ശ്രദ്ധിക്കണം. മുസ്ലിഹൂൻ സ്വാ സൈ സു എസ്, പ്രത്യേകം ഇതൊക്കെ ഉച്ചരിക്കാനും കൃത്യമായിട്ട് വായിക്കാനൊക്കെ അറിയുന്ന ആളുകളിൽ നിന്നും കണ്ടും കേട്ടും പഠിക്കേണ്ട അക്ഷരങ്ങളാണ് ഇതൊക്കെ. മുസ്ലിഹൂൻ സാ സീ സു എസ്, മുസ്ലിഹൂൻ, മുസ്ലിഹൂൻ ഹ പ്രത്യേകം ശ്രദ്ധിക്കണം, മുസ്ലിഹൂൻ. ഇനി അടുത്ത ആയത്ത് അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ.
അലാ ഇന്നഹും. ഇവിടെയും മദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായാലും ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മുൻഫസിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ് ഇന്നഹും. നൂന്ന് ശബ്ദുണ്ട്, മണിക്കണം. ഹുമുൽ മുഫ്സിദൂൻ. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. മുഫ്സിദൂന വലാകില്ല. വലാകില്ല സാക്കിന നൂന്ന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന. നൂനിനെ ലാമിലേക്ക് ഗുന്ന ചെയ്യാതെ, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. വലാകില്ല. വലാകില്ല യഷ്ഉറൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. യഷ്ഉറൂൻ എന്നല്ല, യഷ്ഉറൂൻ. വലാകില്ല യഷ്ഉറൂൻ. ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഈ അവസാനത്തിലൊക്കെ നീട്ടൽ മദ് ആയിരത്തിൽ സുക്കൂനാണ്. അതെന്താണ്, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ട് എല്ലാത്തിൻ്റെ അവസാനങ്ങളിലും അത് തന്നെയാണ് അധികവും വരുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം.

0: സൂറത്തുൽ ബഖറയിലെ 10, 11, 12 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 10 മുതൽ 12 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

അൽഹംദുലില്ല, ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. ഷെയ്ഖ് മുഹമ്മദ് സിദ്ദീഖ് അൽ മുൻഷാവി സൂറ അൽ ബുറൂജ് പാരായണം ചെയ്തത്.

أنفسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال وقد مكروا

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിം 36 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സുഫിയാൻ മുജാഹിദ്.
1: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക് ഇനി പ്രവേശിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 470-ാമത്തെ പേജിലേക്ക് പാരായണം. الشيخ سعد الغامدي.
2: أعوذ بالله من الشيطان الرجيم.
3: وقال فرعون ذروني أقتل موسى وليدع ربه.

0: من هاد.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 470-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840.
1: ലക്ഷക്കണക്കിന് വിശ്വാസികളോടൊപ്പം അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണം.
3: അല്ലാഹു അക്ബർ,
4: അല്ലാഹു അക്ബർ,

أو تقول لو أن الله هداني لكنت من المتقين.

0: الله أكبر
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജർ നമസ്കാരത്തിൽ സൂറ സുമറിലെ 53 മുതൽ 67 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുള്ള ബുഅയ്ജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
3: അല്ലാഹു അക്ബർ
4: അല്ലാഹു അക്ബർ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ലൈലാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് വലീദ് അൽ ഷംസാൻ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി.
3: ഈ ഗ്രന്ഥത്തിൽ ഞങ്ങളുടെ അവലംബം: ഖുർആൻ പരിഭാഷയിലും വ്യാഖ്യാന വിവരണങ്ങളിലും വാക്കർത്ഥങ്ങളിലും ഞങ്ങൾ അവലംബമായി സ്വീകരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ പലതുണ്ട്. മുൻഗാമികളുടെയും പിൻഗാമികളുടെയും തഫ്സീർ ഗ്രന്ഥങ്ങളിൽ സാധാരണ പ്രചാരത്തിലുള്ള വളരെ അറബി തഫ്സീറുകളും ചില ഉറുദു ഇംഗ്ലീഷ് തഫ്സീറുകളും പല ഹദീസ് ഗ്രന്ഥങ്ങളും ഇസ്ലാം ചരിത്രം, ഭാഷാ നിഘണ്ടു മുതലായ വിഷയങ്ങളിലുള്ള ഗ്രന്ഥങ്ങളും ഈ ആവശ്യാർത്ഥം ഞങ്ങൾ ശേഖരിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇവയാകുന്നു:
4: അറബി തഫ്സീർ ഗ്രന്ഥങ്ങൾ. തഫ്സീർ ഇബ്നു ജരീർ, ജാമിഉൽ ബയാൻ ഫി തഫ്സീറിൽ ഖുർആൻ ലിൽ ഇമാമി അബി ജഅഫർ മുഹമ്മദ് ബിനു ജരീർ ഇത്തബരി. 2. തഫ്സീർ ഇബ്നു കസീർ, തഫ്സീറുൽ ഇമാമി ഇമാദുദ്ദീൻ ഇബ്നു കസീർ. 3. തഫ്സീർ റാസി, തഫ്സീറുൽ കബീർ ലിൽ ഇമാമി ഫഖ്റുദ്ദീനി റാസി. 4. തഫ്സീർ കശാഫ് അഥവാ സമഖ്ഷരി, അൽ കശാഫ് ലിൽ ഇമാം ജാറല്ലാഹു സമഖ്ഷരി. 5. തഫ്സീർ ബൈദാവി, അൻവാറു തൻസീലി വ അസ്റാറു തഅ്വീൽ ലിൽ ഇമാമി അബ്ദുല്ലാഹി ബിൻ ഉമർ അൽ ബൈദാവി. 6. തഫ്സീർ നിസാപൂരി, ഖറായിബുൽ ഖുർആനി വ റഗായിബുൽ ഫുർഖാനി ലിനിലാമുദ്ദീൻ അന്നിസാബൂരി. 7. തഫ്സീർ റൂഹുൽ മഅാനി അഥവാ ആലൂസി, റൂഹുൽ മഅാനി ലിൽ ആലൂസി. തഫ്സീർ ഫതുഹുൽ ഖദീർ അഥവാ ശൗക്കാനി, ഫതുഹുൽ ഖദീർ ലിൽ ശൗക്കാനി. തഫ്സീർ മറാഗി, തഫ്സീർ അൽ മറാഗി ലിശൈഖ് അഹമ്മദ് മുസ്തഫ അൽ മറാഗി. 10. തഫ്സീർ അൽ മനാർ അഥവാ റഷീദുർ റിദ, തഫ്സീർ അൽ മനാർ ലി സയ്യിദ് റഷീദുർ റിദ. 11. തഫ്സീർ സഫ്വത്തുൽ ഇർഫാൻ അഥവാ ഫരീദ് വജ്ദി, സഫ്വത്തുൽ ഇർഫാൻ ലിൽ ഉസ്താദ് ഫരീദ് വജ്ദി. 12. തഫ്സീർ ഫി ലിലാലിൽ ഖുർആൻ അഥവാ മുഹമ്മദ് കുത്തുബ്, ഫി ലിലാലിൽ ഖുർആനി ലി സയ്യിദ് മുഹമ്മദ് കുത്തുബ്. 13. തഫ്സീർ തൻതാവി, അൽ ജവാഹിർ ലിശൈഖ് തൻതാവി ജൗഹരി. 14. തഫ്സീറുൽ ഖുർആൻ ബികലാമിർ റഹ്മാൻ അഥവാ തനാഉല്ലാ,
3: തഫ്സീറുൽ ഖുർആൻ ബികലാമിർ റഹ്മാൻ ലി അബിൽ വഫാ തനാഉല്ലാ.
4: ഉർദു തഫ്സീറുകൾ: 1. തഫ്സീർ ഹക്കാനി, തഫ്സീർ ഹക്കാനി ലി മൗലാന അബ്ദുൽ ഹഖ് അദ്ദഹലവി. 2. തർജുമാനുൽ ഖുർആൻ മൗലാന ആസാദ്, തർജുമാനുൽ ഖുർആൻ ലി മൗലാന അബിൽ കലാം ആസാദ്. തഫ്സീർ ഥനായി, തഫ്സീർ ഥനായി ലി മൗലാന അബുൽ വഫാ തനാഉല്ലാ. ഇംഗ്ലീഷ് തഫ്സീർ: അല്ലാമ യൂസുഫ് അലിയുടെ ഇംഗ്ലീഷ് തഫ്സീർ, ഹോളി ഖുർആൻ ബൈ അല്ലാമ യൂസുഫ് അലി. ഹദീസ് ഗ്രന്ഥങ്ങൾ: 1. സഹീഹുൽ ബുഖാരി, അൽ ജാമിഉ സഹീഹ് ലിൽ ഇമാം അബി അബ്ദുള്ള മുഹമ്മദ് ബിനു ഇസ്മായിൽ അൽ ബുഖാരി. 2. സഹീഹ് മുസ്ലിം, സഹീഹ് മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൽ ഖുഷൈരി അന്നിസാബൂരി. 3. ഫതുഹുൽ ബാരി, ബുഖാരിയുടെ വ്യാഖ്യാനം, അസ്കലാനി.
3: ഫതുഹുൽ ബാരി ലിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി. 4. മിഷ്കാത്ത് തിബ്രീസി, മിഷ്കാത്തുൽ മസാബിഹ് ലി ശൈഖ് വലിയുദ്ദീൻ അത്തബ്രീസി. 5. റിയാദു സ്വാലിഹീൻ നവവി, റിയാദു സ്വാലിഹീൻ ലിൽ ഇമാമിൻ നവവി. അറബി നിഘണ്ടുക്കൾ: 1. മുഫ്രദാത്തു റാഗിബ്, അൽ മുഫ്രദാത്തു ഫി ഗരീബിൽ ഖുർആനി ലി ശൈഖ് അബിൽ ഖാസിം അർ റാഗിബ്. 2. ഖാമൂസ്, അൽ ഖാമൂസുൽ കബീർ ലിൽ ഇമാമിൽ ഫൈറൂസാബാദി. 3. മുൻജിദ്, അൽ മുൻജിദ് ഫിൽ ലുഗത്തി വൽ അദബി വൽ ഉലൂമി ലിൽ കാത്തലിക്കീൻ. ഇവയ്ക്ക് പുറമെ അറബി, ഉർദു, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ളതും സാധാരണ ഉപയോഗത്തിലിരിക്കുന്നതുമായ മറ്റു പല തഫ്സീറുകളും ഉർദു, അറബി ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് മലയാളം, മലയാളം എന്നീ ഭാഷകളിലുള്ള ചില നിഘണ്ടുക്കളും ഖുർആൻ, ഹദീസ്, ചരിത്രം മുതലായ ഇസ്ലാമിക വിജ്ഞാന തുറകളിൽ രചിക്കപ്പെട്ടിട്ടുള്ള ചില പ്രധാന ഗ്രന്ഥങ്ങളും ഞങ്ങൾ വളരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ പേരുകൾ ഉദ്ധരിച്ച് ദീർഘിപ്പിക്കുവാൻ ഇവിടെ മിനക്കെടുന്നില്ല. സമാപനം. ഞങ്ങളുടെ പ്രവർത്തനം. ഇവയ്ക്ക് പുറമെ അറബി, ഉറുദു, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ളതും സാധാരണ ഉപയോഗത്തിലിരിക്കുന്നതുമായ മറ്റു പല തഫ്സീറുകളും ഉർദു, അറബി ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് മലയാളം, മലയാളം എന്നീ ഭാഷകളിലുള്ള ചില നിഘണ്ടുക്കളും ഖുർആൻ, ഹദീസ്, ചരിത്രം മുതലായ ഇസ്ലാമിക വിജ്ഞാന തുറകളിൽ രചിക്കപ്പെട്ടിട്ടുള്ള ചില പ്രധാന ഗ്രന്ഥങ്ങളും ഞങ്ങൾ വളരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ പേരുകൾ ഉദ്ധരിച്ച് ദീർഘിപ്പിക്കുവാൻ ഇവിടെ മിനക്കെടുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണല്ലോ ഏതൊരു കാര്യവും ഉണ്ടാവുക. ഒരു കാര്യം ഉണ്ടാവണമെന്ന് അവൻ നിശ്ചയിക്കുമ്പോൾ അത് പ്രയോഗത്തിൽ വരുന്നതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ച് അവൻ അതിന് സന്ദർഭം ശരിപ്പെടുത്തുന്നു. പരേതനായ ഖാൻ ബഹദൂർ വി കെ ഉണ്ണിക്കമ്മു സാഹിബ് അവറുകളുടെ പുത്രനും കേരളത്തിലെ ഒരു പൗരപ്രധാനിയുമായ ജനാബ് കെ പി മുഹമ്മദ് സാഹിബ് അഥവാ ബി എ അവറുകൾക്ക് വിശുദ്ധ ഖുർആൻ മുഴുവൻ ഭാഗവും മലയാളത്തിൽ പരിഭാഷ ചെയ്ത് പുറത്തിറക്കിയാൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹം അള്ളാഹു ജനിപ്പിച്ചു. 3 കൊല്ലം മുമ്പ് ഒരു സുദിനത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഈ സ്തുത്യർഹമായ പ്രചോദനമാണ് ഈ മഹത്തായ സംരംഭത്തിൽ ഞങ്ങൾ ഏർപ്പെടുവാൻ കാരണമായി തീർന്നത്. അദ്ദേഹം തന്റെ ആഗ്രഹം പണ്ഡിതവര്യനായ ജനാബ് കെ എം മൗലവി സാഹിബിനെ അറിയിക്കുകയും തുടർന്നുണ്ടായ കൂടിയാലോചനകൾക്ക് ശേഷം മൗലവി സാഹിബിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് പരിഭാഷ പ്രവർത്തനം ഞങ്ങൾ നടത്തുവാൻ നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ തനിക്കും പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം നിമിത്തം ജനാബ് മുഹമ്മദ് സാഹിബിന്റെ കനിഷ്ഠ സഹോദരനും പൗരപ്രധാനിയുമായ ജനാബ് കെ പി മൊയ്തീൻകുട്ടി സാഹിബ് ബി എ അവറുകളും ഈ സംരംഭത്തിൽ ആവേശപൂർവ്വം ഭാഗഭാക്കാവുകയുണ്ടായി. അങ്ങനെ ഈ രണ്ടു മാന്യ സഹോദരന്മാരും കൂടിയാണ് ഈ പരിഭാഷാ പ്രവർത്തനത്തിനും ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിനും വേണ്ടുന്ന എല്ലാവിധ ധനവ്യയവും നിർവഹിച്ചു വന്നത്. ഉദാരമതികളും സമുദായ തൽപരരുമായ ഈ മാന്യ സഹോദരന്മാരുടെ ഇത്തരം മാതൃകാ സേവനങ്ങൾക്ക് പരമകാരുണികനായ അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുകയും ഇത്തരം സേവനങ്ങൾ പതിവായി നടത്തിക്കൊണ്ടിരിക്കുവാനുള്ള ആവേശവും കഴിവും അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ഇതുപോലെയുള്ള പരിഭാവനമായ ഇസ്ലാമിക സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാൻ സമുദായത്തിലെ എല്ലാ പൗരപ്രധാനികൾക്കും അവൻ പ്രചോദനം നൽകുമാറാകട്ടെ. ആമീൻ. ഹിജ്റ വർഷം 1380 റബിയുൽ അവ്വൽ 15-ാം തീയതി അഥവാ 1960 സെപ്റ്റംബർ 7 ബുധനാഴ്ച ലുഹുർ നമസ്കാരാനന്തരം പരിഭാഷയുടെ പ്രവർത്തനം ആരംഭിച്ചു. 3 തവണകളിലായി ഏതാണ്ട് 20 മാസത്തെ പ്രവർത്തനം കൊണ്ട് 1382 റബിയുൽ ആഹിർ 28 അഥവാ 1962 സെപ്റ്റംബർ 28 വെള്ളിയാഴ്ച ജുമാഅക്ക് മുമ്പായി സൂറത്തുൽ കഹഫ് മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ഭാഗത്തിൻ്റെ ഖുർആന്റെ 2-ാമത്തെ പകുതിയുടെ പരിഭാഷാ പ്രവർത്തനം പൂർത്തിയായി. അൽഹംദുലില്ലാഹി ഹംദൻ കസീറ, അള്ളാഹുവിന് ധാരാളം സ്തുതി. സൂറത്തുൽ ഫാത്തിഹ മുതൽ അൽകഹഫ് വരെയുള്ള 1-ാമത്തെ പകുതിയും തുടർന്ന് പരിഭാഷ ചെയ്യണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പൂർത്തിയായ ഭാഗം അച്ചടിക്കു തയ്യാറാക്കുക മുതലായ ആവശ്യങ്ങളെ മുൻനിർത്തി തൽക്കാലത്തേക്ക് പരിഭാഷയുടെ എഴുത്തു ജോലി നിർത്തിവെച്ച അവസരത്തിലാണ് ഈ മുഖവുര തയ്യാറാക്കപ്പെട്ടത്. മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞങ്ങൾ ഈ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് ഖുർആന്റെ 2-ാമത്തെ പകുതിയുടെ മലയാള പരിഭാഷ ആരാലും പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 2-ാമത്തെ പകുതി മുതൽ പരിഭാഷ ചെയ്യുവാൻ ആരംഭിച്ചത്. ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ 2-ാം പകുതിയുടെ പരിഭാഷയും വെളിക്കു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് കുറെ ആശ്വാസം നൽകിയിട്ടുണ്ടെന്ന് വിശിഷ്യ പറയേണ്ടതില്ല. വളരെ ധൃതിപ്പെടാതെ പ്രധാന വിഷയങ്ങൾ ഏറെക്കുറെ വിശദീകരിച്ച് എഴുതുവാനും മറ്റും ഇത് ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും അതിൻ്റെ വിജ്ഞാന തുറകളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുവാനും അതിൻ്റെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ചുരുങ്ങിയ പങ്കുവഹിക്കുവാനും ഈ സംരംഭം ഞങ്ങൾക്ക് വളരെ സഹായകമായിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അതിന് തൗഫീഖും സന്ദർഭവും തന്നരുളിയതിൽ ഞങ്ങൾ അള്ളാഹുവിനെ സർവാത്മനാ സ്തുതിച്ചുകൊള്ളുന്നു. അതിന് കാരണക്കാരായ ഇതിന്റെ പ്രസാധകരോട് ഖുർആന്റെ പേരിൽ ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ബാക്കി ഭാഗം എഴുതി തീർക്കുവാൻ ഞങ്ങൾക്കും പ്രസിദ്ധീകരണം പൂർത്തിയാക്കുവാൻ അവർക്കും സർവശക്തനായ അള്ളാഹു ആയുരാരോഗ്യവും അനുകൂല സാഹചര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അടിക്കുറിപ്പ്: ആറു വാല്യങ്ങളിലായി പൂർത്തിയാക്കപ്പെട്ട ഒന്നാം പകുതിയുടെ ആദ്യത്തെ നാലു വാല്യങ്ങളും പ്രസ്തുത മാന്യന്മാരുടെ ചിലവിൽ തന്നെ ലാഭേച്ഛ കൂടാതെ പ്രസിദ്ധീകരിക്കപ്പെട്ട ശേഷം അവരുടെ അതിന്മേലുള്ള അവകാശങ്ങൾ മുജാഹിദീൻ ട്രസ്റ്റിനു സംഭാവന നൽകുകയും പിന്നീടുള്ള വാല്യങ്ങൾ ട്രസ്റ്റ് വകയായി പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. എഴുതി തീർക്കുവാൻ ബാക്കിയുണ്ടായിരുന്ന ആദ്യത്തെ 15 ജുസുവോളം വരുന്ന ഒന്നാം പകുതിയുടെ എഴുത്തും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാറായിരിക്കുന്നു. അൽഹംദുലില്ലാഹി കസീറ. അതും പൂർണ്ണമായി പ്രസിദ്ധീകരിക്കുവാൻ അള്ളാഹു തുണക്കട്ടെ. അമീൻ. വിശദീകരണം തുടരുന്നു. വാർദ്ധക്യ സഹജമായ അനാരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് ആരംഭം മുതൽക്കേ ഞങ്ങൾക്ക് വിലയേറിയ ഉപദേശനിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരുന്ന വന്യനായ കെ എം മൗലവി സാഹിബിന്റെ സഹായ സഹകരണങ്ങൾ മറക്കാവതല്ല. ഇസ്ലാമിനും സമുദായത്തിനും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന വിജ്ഞാന സേവനങ്ങൾ ഇനിയും ചിരകാലം നിലനിൽക്കുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അടിക്കുറിപ്പ്: ഈ ആദ്യത്തെ വാള്യം ഒന്നാം പതിപ്പ് അച്ചടി കഴിഞ്ഞ് പുറത്താകുമ്പോഴേക്കും മൗലാന കെ എം മൗലവി സാഹിബ് പരലോകം പ്രാപിക്കുകയാണുണ്ടായത്. അള്ളാഹു അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് മഹത്തായ പ്രതിഫലം നൽകുകയും അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പുറത്തുകൊടുത്ത് സ്വർഗീയ ജീവിതം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഖുർആനെയും സുന്നത്തിനെയും പിൻപറ്റിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മാതൃകാപരമായ ജീവിതത്തെ മാതൃകയാക്കി ജീവിക്കുവാൻ അവൻ നമുക്കും തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. അമീൻ. ഞങ്ങൾക്ക് ആവശ്യമായ പല ഗ്രന്ഥങ്ങൾ ഉപയോഗത്തിന് തന്നും മറ്റും ഞങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവർക്കും അള്ളാഹു തക്ക പ്രതിഫലം നൽകട്ടെ. അമീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ മറന്നുകളയുകയോ അബദ്ധം പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളെ പിടിച്ചു ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ ചുമത്തിയതുപോലെ ഞങ്ങളുടെ മേൽ ഭാരം ചുമത്തരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് കഴിവില്ലാത്ത കാര്യം ഞങ്ങളെ വഹിപ്പിക്കുകയും ചെയ്യരുതേ. ഞങ്ങൾക്ക് മാപ്പു നൽകുകയും ഞങ്ങൾക്ക് പൊറുത്തു തരുകയും ഞങ്ങൾക്ക് കരുണ ചെയ്യുകയും വേണമേ. നീയത്രേ ഞങ്ങളുടെ യജമാനൻ. ആകയാൽ അവിശ്വാസികൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ. നീയാണ് എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും. ഞങ്ങൾക്ക് പശ്ചാത്താപം സ്വീകരിച്ചു തരുകയും ചെയ്യണമേ. നീയാണ് പശ്ചാത്താപം വളരെ സ്വീകരിക്കുന്നവനും കരുണാനിധിയും. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികളായ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും പൊറുത്തു തരേണമേ. ഇഹത്തിലും പരത്തിലും നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ പ്രവർത്തനം നിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട സൽക്കർമ്മമായി സ്വീകരിക്കുകയും ഇതുമൂലം നിന്റെ തിരുവചനമായ വിശുദ്ധ ഖുർആന്റെ വിജ്ഞാന സമ്പത്ത് മലയാളക്കാരായ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുവാൻ കാരണമാക്കുകയും ചെയ്യണമേ. ഇതിൽ ഞങ്ങളുടെ പക്കൽ വന്നു പോയേക്കാവുന്ന എല്ലാ പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും പൊറത്തു തരുകയും യഥാർത്ഥം ഗ്രഹിക്കുവാനുള്ള മാർഗദർശനവും സഹായവും ഞങ്ങൾക്ക് കനിഞ്ഞേകുകയും വേണമേ. അള്ളാഹുവേ, വിശുദ്ധ ഖുർആന്റെ അനുയായികളുടെ എണ്ണം ലോകത്ത് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയും അതിന്റെ സന്ദേശങ്ങളും സിദ്ധാന്തങ്ങളും കലവറ കൂടാതെ അനുഷ്ഠിച്ച് നടപ്പിൽ വരുത്തുവാൻ എല്ലാവർക്കും സന്മനസ്സും തൗഫീഖും നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതിനെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി തരികയും ഞങ്ങൾക്ക് പ്രയോജനകരമായത് പഠിപ്പിച്ചു തരികയും ഞങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യണമേ. നീയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയമില്ല, നിന്നെ കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് കഴിവുമില്ല. നീ അത്യുന്നതനും അതിമഹാനുമത്രേ. അമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിഭാഷകന്മാർ: 1383 റബീഉൽ അവ്വൽ 9. 1963 ജൂലൈ 31. കുറിപ്പ്: ഈ പതിപ്പിൽ അല്പം ചില പരിഷ്കരണങ്ങൾ വരുത്തുകയും ചുരുക്കം ചില വിശദീകരണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 16/9/1
0: ആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറ സ്വാദ് 30-31 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ.

ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 30-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനമായിരുന്നു നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. വവഹബ്ന, നാം പ്രദാനം ചെയ്തു, ലി ദാവൂദ ദാവൂദിന്, സുലൈമാന സുലൈമാനെ, നിഅമ വളരെ നല്ലവനാണ്, അൽ അബ്ദു ആ അടിയാൻ, ഇന്നഹു നിശ്ചയമായും അദ്ദേഹം, അവ്വാബ് വളരെ പ്രതാപം ഉള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിന് പ്രിയപുത്രൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ സന്താനമായി നൽകിയ കാര്യമാണ് ഈ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം, അല്ലാഹു ഒരു മകനെ നൽകി എന്നതല്ല അല്ലാഹു പ്രത്യേകമായി എടുത്തു പറയുന്നു, മറിച്ച് പ്രവാചകനായ ഒരു അനന്തരാവകാശിയെ നൽകി എന്നതാണ്. അതാണ് സൂറത്തു നംലിലെ 16-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്, വവരിസ സുലൈമാനു ദാവൂദ്, സുലൈമാൻ അലൈഹിസ്സലാം ദാവൂദ് അലൈഹിസ്സലാമിയെ അനന്തരമായി എടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായി മാറി. ഐ ഫിൻ നുബൂവ, അതായത് പ്രവാചകത്വത്തിൽ തൻ്റെ പിതാവിൻ്റെ അനന്തരാവകാശിയായി അദ്ദേഹം. വ ഇല്ല ഫഖദ് കാന ലഹു ബനൂന ഗൈറു, കേവലമൊരു മകൻ എന്ന നിലക്ക് മാത്രമാണ് പിതാവിന് അനന്തരാവകാശിയാക്കിയതെങ്കിൽ, അല്ലെങ്കിൽ പിതാവിന് അനന്തരമെടുത്തതെങ്കിൽ അള്ളാഹു അങ്ങനെ പറയുമായിരുന്നില്ല. കാരണം ദാവൂദ് അലൈഹിസ്സലാമിക്ക് സുലൈമാൻ നബി അല്ലാതെയും മക്കളുണ്ടായിരുന്നു. ശേഷം അല്ലാഹു പറഞ്ഞ കാര്യം, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അദ്ദേഹം എത്ര നല്ല ഒരു ദാസനാകുന്നു, അദ്ദേഹം ഖേദിച്ചു മടങ്ങുന്നവനായിരുന്നു. അവ്വാബ് എന്നാണ് അല്ലാഹു അദ്ദേഹത്തെ വിശേഷിപ്പിച്ച്, ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവൻ, വളരെയധികം മടക്കം കാണിക്കുന്നവൻ, വിനയം കാണിക്കുന്നവൻ എന്നാണ്. സനാഉൻ അലാ സുലൈമാൻ അലൈഹിസ്സലാം, ഇത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിയെ അല്ലാഹു പുകഴ്ത്തുകയാകുന്നു. കാരണം ബി അന്നഹു കസീറു ത്വാഅത്തി വൽ ഇബാദ, ധാരാളമായി അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, അല്ലെങ്കിൽ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. വൽ ഇനാബത്തി ഇലല്ലാഹി അസ്സവജൽ, അല്ലാഹുവിലേക്ക് ധാരാളമായി മടക്കം കാണിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് നിഅമൽ അബ്ദു, ആ ദാസൻ എത്ര നല്ലൊരു ദാസനാകുന്നു. സഹോദരങ്ങളെ, നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹു നമ്മളെക്കുറിച്ച് ഈ രൂപത്തിൽ പറയണമെങ്കിൽ തീർച്ചയായും അല്ലാഹുവിലേക്ക് കൂടുതൽ വിനയം കാണിക്കുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ എല്ലാ അർത്ഥത്തിലും അത് സ്വീകരിച്ചുകൊണ്ടും അതനുസരിച്ചുകൊണ്ടും ജീവിക്കുന്ന, അല്ലാഹു വിലക്കിയ കാര്യങ്ങളെ പരിപൂർണമായും വർജിച്ചുകൊണ്ട് ജീവിക്കുന്ന, അങ്ങനെ ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയാൻ യോഗ്യനായിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഈ വിശേഷണത്തിന് നമ്മളും അർഹരാവുക. നിഅമൽ അബ്ദു, റബ്ബുൽ ആലമീനായ അല്ലാഹു ആ പ്രവാചകനെ, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകനെ എന്തുമാത്രം നല്ല രൂപത്തിലാണ് പുകഴ്ത്തി പറഞ്ഞത്, ആ ദാസൻ എത്ര നല്ല ദാസനാകുന്നു. കാരണം പറഞ്ഞത് ഇന്നഹു അവ്വാബ്, അദ്ദേഹം വളരെയധികം ഖേദിച്ചു മടങ്ങുന്ന ആളാകുന്നു എന്നതാണ്. അതുപോലെ തന്നെ കാണാം, വവഹബ്ന ഐ അഅ്തൈന വവസഫല്ലാഹു ദാലിക ബി അന്നഹു ഹിബത്തുൻ, നാം നൽകി എന്നല്ല അല്ലാഹു പറഞ്ഞത്, അല്ലാഹു പറയുന്നത് നാം ദാനമായി നൽകി എന്നതാണ്. തീർച്ചയായും ഒരു വലിയ ദാനം തന്നെയാണ്, അതിശ്രേഷ്ഠനായ അങ്ങേയറ്റം മഹത്തരമായ സ്വഭാവത്തിനുടമയായ ഒരു പുത്രനെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അല്ലാഹു നൽകി എന്നത്. നമ്മളും അല്ലാഹുവോട് ദുആ ചെയ്യേണ്ട കാര്യം അതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തില്ലേ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ.
നമ്മളുടെ മക്കളുടെ കാര്യത്തിലൊക്കെ നമ്മളും ആഗ്രഹിക്കേണ്ട കാര്യം അതാണ്, സ്വാലിഹായ ഒരു സന്താനമായി തീരണം. അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ ഹദീസുമൊക്കെ ആ വിഷയകമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. മറ്റൊന്ന്, നിഅമൽ അബ്ദു ഐ സുലൈമാൻ. ഉസൈബിൻ റഹ്മഹുള്ള ആ ഭാഗം വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ഇവിടെ ആ ദാസൻ എത്ര നല്ല ആളാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാകുന്നു. പിന്നെ ഈ പ്രയോഗം, ഇത് പ്രയോഗിക്കാറുള്ളത് അത് സ്തുതിച്ചു പറയാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശംസിച്ചു പറയാൻ വേണ്ടിയാകുന്നു. ഇതിൻ്റെ നേരെ വിപരീതമാകുന്നു ബിസ. ഖുർആനിൽ തന്നെ ആ പദം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും, വ ബിസൽ മസീർ. നരകം അതെത്ര മോശമായ മടക്ക സ്ഥലമാകുന്നു എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ നിഅമ എന്നത് പ്രയോഗിക്കാറുള്ളത് അത് പ്രശംസിച്ചു പറയാൻ വേണ്ടിയാണ്, പുകഴ്ത്തി പറയാൻ വേണ്ടിയാണ്. ബിസ എന്നത് പ്രയോഗിക്കാറുള്ളത് അത് ഇകഴ്ത്തി പറയാൻ വേണ്ടിയാകുന്നു. ശേഷം പറഞ്ഞു ഇന്നഹു അവ്വാബ്, അദ്ദേഹം ധാരാളമായി വിനയം കാണിക്കുന്ന, മടക്കം കാണിക്കുന്ന ആളാകുന്നു. ഹാദാ സബബു സനാഇല്ലാഹി അസ്സവജൽ. എന്തുകൊണ്ടാണ് അള്ളാഹു ആ പ്രവാചകനെ എത്ര നല്ല ദാസനാകുന്നു അദ്ദേഹം എന്ന് പറഞ്ഞത്? അത് ഈ ഒരു കാരണമാണ് പ്രധാനമായും, അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്ന ആളായിരുന്നു എന്നത്. ഐ റജാഉൻ ഇലല്ലാഹി അസ്സവജൽ സവാഉൻ കാന ദാലിക ബിതർജീഇ സൗത്തി ബിദ്ദിക്രി ഔ ബിർറുജൂഇ ഇലാ ത്വാഅത്തില്ലാഹി അസ്സവജൽ. അത് ഏതർത്ഥത്തിലായിരുന്നാലും അള്ളാഹുവിനെ ദിക്ര് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെയധികം തൽപരനായിരുന്നു, ധാരാളമായി അള്ളാഹുവിനെ ദിക്ര് ചെയ്യുന്ന ആളായിരുന്നു എന്ന അർത്ഥത്തിലായിരുന്നാലും, അല്ലെങ്കിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ അങ്ങേ അറ്റം വളരെയധികം ശ്രദ്ധയും താൽപ്പര്യവും ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു എന്ന കാര്യത്തിലും, ആ രണ്ടർത്ഥത്തിലും അത് ശരിയാകുന്നു. വല്ലാഹിറു അന്നൽ ആയത്ത ഷാമിലത്തുൽ ലിൽ മഅനൈൻ. പ്രത്യക്ഷത്തിൽ ഈ രണ്ട് ആശയങ്ങളും ഇതിൽ ഉൾക്കൊള്ളുമെന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഇന്നഹു അവ്വാബ് ഐ റജാഉൻ ഇലല്ലാഹി തആല. റജാ എന്ന് പറഞ്ഞാൽ ധാരാളമായി മടക്കം കാണിക്കുന്ന ആള്. അവ്വാബുൻ റജാഉൻ ബിത്തസ്ബീഹി, അതായത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന കാര്യത്തിൽ ധാരാളമായി താൽപ്പര്യം കാണിച്ചു

0: അതിനുശേഷം ആ പ്രവാചകനെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനെയും അല്ലാഹു പ്രശംസിക്കുന്നു. വവഹബ്നാ ലിദാവൂദ സുലൈമാൻ ഐ അൻഅംനാ ബിഹി അലൈഹി വഅഖറർനാ ബിഹി ഐനഹു. ഒരു പ്രവാചകനായ സൽപുത്രനെ, ഒരു നല്ല സന്താനത്തെ നൽകിയെന്ന കാരണത്താൽ അല്ലാഹു ആ പ്രവാചകനെ ആദരിച്ചിരിക്കുന്നു. പിന്നെ നിഅമൽ അബ്ദു, അദ്ദേഹം പറയുന്നു അത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാകുന്നു. ഫഇന്നഹു ഇത്തസഫ ബിമാ യൂജിബുൽ മദ്ഹു, അദ്ദേഹം അനിവാര്യമായും അർഹിക്കുന്ന വിശേഷണത്തിന് അർഹനായ ഒരു വിശേഷണമാണ്. എന്തുമാത്രം നല്ലൊരു ദാസനാകുന്നു അദ്ദേഹം എന്നത്. പിന്നെ നേരത്തെ മുഫസ്സിരീങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് സഅദി റഹ്മുള്ളയും പറഞ്ഞത്, ഇന്നഹു അവ്വാബ്, അദ്ദേഹം ധാരാളമായി അള്ളാഹുവിലേക്ക് മടക്കം കാണിക്കുന്ന ആളായിരുന്നു. ഐ റജ്ജാഉൻ ഇലല്ലാഹി ഫീ ജമീഇ അഹ്വാലിഹി, എല്ലാ സന്ദർഭത്തിലും സുഖത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും അതുപോലെ തന്നെ സന്തോഷത്തിലും എപ്പോഴും അദ്ദേഹം അള്ളാഹുവിലേക്ക് മടക്കം കാണിച്ചിരുന്നു. ബിത്തഅല്ലുഹി വൽ ഇനാബതി, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന കാര്യത്തിലും അള്ളാഹുവിലേക്ക് മടക്കം കാണിക്കുന്ന കാര്യത്തിലും. വൽ മഹബ്ബത്തി, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന കാര്യത്തിലും. വദ്ദിക്കിരി വദ്ദുആഇ, ദിക്ര് ചൊല്ലുന്ന കാര്യത്തിലും അല്ലെങ്കിൽ ദിക്ര് ചെയ്യുന്ന കാര്യത്തിലും, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യത്തിലും. വത്തദറുഇ, വിനയം കാണിക്കുന്ന കാര്യത്തിലും. വൽ ഇജ്തിഹാദി ഫീ മർദാത്തില്ലാഹി വതഖദീമിഹാ അലാ കുല്ലി ഷൈഇൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്ന കാര്യത്തിലും മറ്റെല്ലാത്തിനേക്കാളും അതിന് ഏറെ പ്രാമുഖ്യം കൽപ്പിക്കുന്ന കാര്യത്തിനുമൊക്കെ അദ്ദേഹം ഒരു വലിയ മാതൃകയായിരുന്നു. ധാരാളമായി ആ രംഗത്ത് അദ്ദേഹം പ്രയത്നിച്ചിരുന്നു. അതാണ് ഇന്നഹു അവ്വാബ് എന്ന് അല്ലാഹു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. ആ പ്രവാചകനെക്കുറിച്ച് ഈ തരത്തിൽ പുകഴ്ത്തി പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ആഗ്രഹം വേണം, തീർച്ചയായും ആ പ്രവാചകൻ്റെ മാതൃക, അദ്ദേഹത്തെ മാതൃകയാക്കി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അല്ലാഹുവിൻ്റെ പ്രശംസക്ക് നമ്മൾ ആഗ്രഹം, നമ്മൾ അർഹരായി തീരണമെന്ന കാര്യം. തുടർന്ന് 31-ാമത്തെ വചനം,
1: ഇദ് ഉരിദ അലൈഹി ബിൽ അശിയി സ്വാഫിനാതുൽ ജിയാദ്. ഇദ് ഉരിദ,
0: പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം അല്ലെങ്കിൽ കാണിക്കപ്പെട്ട സന്ദർഭം. അലൈഹി, അദ്ദേഹത്തിന്, ബിൽ അശിയി, വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യാസമയം.
1: അസ്വാഫിനാത്തു, കാലു പൊക്കി നിൽക്കുന്ന കുതിരകൾ.
0: അസ്വാഫിനാത്തു, കാലു പൊക്കി നിൽക്കുന്ന കുതിരകൾ.
1: അൽജിയാദ്,
0: നല്ല തരം അല്ലെങ്കിൽ മുന്തിയ ഇനം കുതിരകൾ. അതായത് അതിവേഗതയുള്ള മുന്തിയവയും കാലു പൊക്കി നിൽക്കുന്നവയുമായ കുതിരകൾ അദ്ദേഹത്തിന് വൈകുന്നേരം പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം. അതാണ് 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. ആ മഹാനായ പ്രവാചകന് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ കൃത്യമായി പല ഭാഗത്തായി പറയുന്നത് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു അനുഗ്രഹമായിരുന്നു കണ്ണിന് കുളിർമയേകുന്ന വളരെ നല്ല ഒരു കാഴ്ചയാണ്. വളരെ മനോഹരമായ കുതിരകൾ അദ്ദേഹത്തിനു വേണ്ടി പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന കാര്യം. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഇദ് ഉരിദ അല സുലൈമാൻ ഫീ ഹാലി മംലകതിഹി വസുൽത്താനിഹി അൽ ഖൈറു സ്വാഫിനാത്ത്, കാല് പൊക്കി നിൽക്കുന്ന മനോഹരമായ ഭംഗിയുള്ള കുതിരകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ. അതാണ് പറഞ്ഞത്. ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, വഹിയല്ലത്തി തഖിഫു അലാ സലാസിൻ വത്തർഫുൻ ഹാഫിറുൻ അറാബിഅ. ഇങ്ങനെ സ്വാഫിനാത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് കാലുകൾ കാലുകളിൽ നിൽക്കുകയും നാലാമത്തെ ഒരു കാലിങ്ങനെ ഉയർത്തി വച്ചിരിക്കുക, ഓടാൻ വേണ്ടി താൽപര്യപൂർവ്വം അതിന് ഒരുങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ള നൃത്തം. അതാണ് സ്വാഫിനാത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. പിന്നെ വൽ ജിയാദ് എന്നതിന് മുജാഹിദ് റഹ്മോന്ന് കൊടുക്കുന്ന അർത്ഥം അസ്സിറാ എന്നാണ്, വളരെ ധൃതിയുള്ള വേഗതയുള്ള. കദാ ഖാല ഗൈറു വാഹിദിൻ മിനസ് സലഫ്, ഇബ്നു കസീർ എന്ന് പറയുന്നു, മറ്റു പല മുഫസ്സിരീങ്ങളും ആ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള പറയുന്നു, ബയാനു അലമത്തി മുൽക്കി സുലൈമാൻ അലൈഹിസ്സലാം. ഇവിടെ അള്ളാഹു ഇത് പറയുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആധിപത്യത്തിൻ്റെ മഹത്വമാണ്. ഹൈ

0: കാന നാസു യഅരിദൂന അലൈഹി ഹാദിഹിൽ ഖുയൂൽ ലിത്തമത്തുഇ ബിജരിഹാ ഫി ആഖിരി നഹാർ ആദതൻ ഖദീമ. പണ്ടുകാലത്തെ ഉള്ളൊരു പതിവാണ് വൈകുന്നേര സമയത്ത് ഈ കുതിരകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനെയും നിർത്തിക്കൊണ്ടുള്ള ആ കൗതുകകരമായ കാഴ്ച ആസ്വദിക്കുക എന്ന്. മാ സാല നാസു അലൈഹ ഇലൽ യൗം, ഇപ്പോഴും അത് തുടരുന്നത് കാണാൻ സാധിക്കും. യഅനി ലാ തകാദു തജിദു അഹദൻ യുജ്ര മുസാബഖതൻ അലൽ ഖൈലി ഫി അവ്വലി നഹാരി ഇന്നമാ യകൂനു ഫി ആഖിരി നഹാർ വഹാദാ മിൻ ആദാതിൽ ഖദീമ ഫിന്നാസ് ഇലൽ യൗം. മുമ്പ് മുതൽ ഈ കാലം വരെ ഇതൊരു ആളുകളുടെ പതിവാകുന്നു, ഒരു സമ്പ്രദായമാകുന്നു. കുതിരകളെ അങ്ങനെ അണിനിരത്തി അവയെ ഓടിപ്പിക്കുന്ന, അവയിൽ നിന്ന് അങ്ങനെ ആനന്ദകരമായ കാഴ്ചക്ക് സാക്ഷികളാകുക എന്ന കാര്യം. മറ്റൊന്ന്, യംബഗി ഇഖ്തിയാറുൽ ഖൈൽ അൽ ജയീദ അൽ ജമീല അല്ലതീ തസുറു ഫീ റുഇയതിഹ വഫീ ജരിഹ. ഇത് അല്ലാഹു അനുവദിച്ചൊരു കാര്യമാകുന്നു എന്നത് ഇതിൽ നിന്ന് ഒരു പാഠമായി പഠിക്കാം, ഒരു ഗുണപാഠമായി പഠിക്കാമെന്ന് ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. പിന്നെ അസ്സാഫിനാത്തുൽ ജിയാദ്, വളരെ മുന്തിയ തരത്തിലുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള മനോഹരമായ കാലുകൾ പൊക്കിവെച്ചുകൊണ്ട് ഓടാൻ തയ്യാറായി നിൽക്കുന്ന ആ കൗതുകകരമായ കുതിരകൾ എന്നതാണ് അള്ളാഹു അവിടെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ലമ്മാ അറദത് അലൈഹി അൽ ഖൈൽ ജിയാദ് അസ്സാഫിനാത് ഐ അല്ലതി മിൻ വസ്ഫിഹ അസ്സുഫൂൻ വഹുവ റാഫിഉ ഇഹ്ദ ഖവാഇമിഹ ഇൻദൽ വുഖൂഫി. നാലു കാലുകളുള്ള ആ മൃഗം അതിൻ്റെ മൂന്ന് കാലിൽ നിന്നുകൊണ്ട് ഒരു കാൽ ഉയർത്തി വെച്ച് നിൽക്കുന്ന ആ നൃത്തത്തിനാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. വക്കാനലഹ മൻലറുൻ റാഇഖുൻ, അതൊരു മനോഹരമായ കാഴ്ചയാണ്. വ ജമാലുൻ മുഅജിബുൻ, ആകർഷകമായൊരു ഒന്നാകുന്നു അത്. ഖുസൂസൻ ലിൽ മുഹ്താജി ഇലൈഹ കൽ മുലൂക്കി, അല്ലേ, രാജാക്കന്മാർ സൈന്യത്തിൽ ആവശ്യമുള്ള ഒന്നാണല്ലോ കുതിരകൾ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ, അത്തരം അവസ്ഥകളിൽ പ്രത്യേകമായും, ഫമാ സാലത് തഅരിദു അലൈഹി ഹത്താ ഗാബത്തി ശംസു ഫിൽ ഹിജാബി ഫഅൽഹതുഹു അൻ സ്വലാത്തിൽ മസാഇ വദിക്രിഹി. അങ്ങനെ ആ കാഴ്ച, അവയിലേക്കുള്ള ആ നോട്ടം, ആ കാര്യം അദ്ദേഹത്തെ വൈകുന്നേര നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധനാക്കി കളയാൻ പോലും അത് കാരണമായി എന്ന് പറയപ്പെടുന്നു. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് നൽകപ്പെട്ട അനുഗ്രഹം പറഞ്ഞപ്പോൾ പറയുന്നു, ഇദ് ഉരിദ അലൈഹി ബിൽ അശിയി സ്വാഫിനാതുൽ ജിയാദ്, അതിവേഗതയുള്ള മുന്തിയവയും കാലു പൊക്കി നിൽക്കുന്നവയുമായ കുതിരകൾ അദ്ദേഹത്തിന് വൈകുന്നേരം പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം. അതാണ് ആ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്ന കാര്യം. മറ്റൊന്ന്, സൂറത്ത് സ്വാദിലെ 32-ാമത്തെ വചനം,
1: فقال إني أحببت حب الخير عن ذكر ربي حتى توارت بالحجاب. فقال,
0: അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി, നിശ്ചയമായും ഞാൻ, അഹ്ബബ്തു, ഞാൻ സ്നേഹം വച്ചു, ഹുബ്ബൽ ഖൈരി, നന്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ നന്മയുടെ സ്നേഹം, അൻ ദിക്രി, സ്മരണയാൽ, റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ, ഹത്താ തവാറത്ത്, അത് മറയുന്നതുവരെ, അങ്ങനെ അത് തിരോധാനം ചെയ്തു, ബിൽ ഹിജാബ്, മറയിൽ അല്ലെങ്കിൽ മറയാൽ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണ നിമിത്തം ഈ നന്മയോടുള്ള സ്നേഹം സ്വീകരിച്ചിരിക്കുകയാണ്, അങ്ങനെ അവ മറവിൽ തിരോധാനം ചെയ്തു, അതായത് കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. അപ്പോൾ ആ വൈകുന്നേര സമയത്ത് ആ കാഴ്ച അദ്ദേഹം ആസ്വദിക്കുമ്പോൾ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി, നിശ്ചയമായും ഞാൻ, അഹ്ബബ്തു, ഞാൻ സ്നേഹം വച്ചു, ഹുബ്ബൽ ഖൈരി, നന്മയോടുള്ള സ്നേഹം, അൻ ദിക്രി റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണയാൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകന് നൽകിയ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങളെ എടുത്തു പറയുമ്പോഴൊക്കെ സൂറത്തു നംലിലാകട്ടെ, അതേപോലെ തന്നെ സൂറത്തു സബയിലാകട്ടെ, അവിടെയൊക്കെ തന്നെ ആ പ്രവാചകൻ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അല്ലാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കുവാനുമാണ് അതെല്ലാം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഒരിക്കലും അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഇത്തരം അനുഗ്രഹങ്ങൾ അത് അദ്ദേഹത്തെ അഹങ്കാരിയാക്കി മാറ്റിയില്ല. ഇവിടെ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. പലപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, ഒരു പ്രത്യേകമായ സ്വഭാവം, അനുഗ്രഹങ്ങൾ വർദ്ധിക്കും തോറും അല്ലാഹുവിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. നമുക്ക് പോലും അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുമ്പോൾ അത് നമ്മെ അല്ലാഹുവിൽ നിന്ന് അകറ്റിക്കളയാറുണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ടുന്ന, പരിശോധിക്കേണ്ടുന്ന കാര്യമാകുന്നു. ഒരിക്കലും ആ തരത്തിൽ റബ്ബിനെ വിസ്മരിക്കുന്ന, അവൻ്റെ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതുവഴി അഹങ്കാരികളും അല്ലാഹുവിൻ്റെ കോപത്തിനും അവൻ്റെ ശിക്ഷയ്ക്കും വിധേയരാകുന്ന ആളുകളിൽ നമ്മളൊരിക്കലും പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥകളിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവോട് നന്ദി കാണിക്കുന്ന, നന്ദിയുള്ള ദാസന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 30-31 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. സുലൈമാൻ നബിക്ക് കുതിരകളെ പ്രദർശിപ്പിച്ചപ്പോഴുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു ആയത്തിൽ വിശദീകരിച്ചു നൽകി. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
3: പീസ് റേഡിയോ മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാര്യങ്ങളുടെ വളരെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആനിലൂടെ.
4: أعوذ بالله من الشيطان الرجيم
5: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا

0: ജസാക്കും അല്ലാഹു ഖൈറ. വളരെ ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതു മാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. ലോകപ്രശസ്ത കാരിയുകളുടെ മനോഹരങ്ങളായ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് പകർന്നു നൽകുന്ന പരിപാടിയാണ് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും സൂറത്തു ഇസ്റ സൂറത്തു കഹ്ഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സഅദൽ ഗാമിദി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ശ്രദ്ധിച്ചത് പ്രശസ്ത ഖാരി സഅദ് അൽ ഗാമിദിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും അതുപോലെ തന്നെ സൂറത്തു ഇസ്റ, സൂറത്തു ഖഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: ദിവസവും ഒരു ജുസ് വീതം കേട്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേട്ടു തീർക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആൻ ജുസ് 7 പാരായണം അഷ് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.

0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് അബ്ദുർ റഷീദ് സൂഫി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 59 മുതൽ 68 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ, ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ, പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 462-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل

0: فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 462-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ 46 അധ്യായം സൂറ അൽ അഹ്ഖാഫ് 29 മുതൽ 35 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഒമർ അൽ അൻസി.
1: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫുദുൽ ഖുർആൻ സൂറ അഹ്സാബിലെ 49 വചനത്തിൻ്റെ തുടർച്ചയാണ് അവതരിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 49 ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: 49-ാമത്തെ ആയത്ത് വരെയാണ് സൂറത്തുൽ അഹ്സാബിൽ നിന്ന് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. 1-ാമത്തെ ആയത്ത് മുതൽ 49-ാമത്തെ ആയത്ത് വരെയും നന്നായി പാരായണം ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പഠിച്ചത് നിലനിർത്താൻ കഴിയുകയുള്ളൂ. പുതിയത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ തവണ ആവർത്തിച്ച് പാരായണം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിച്ച് അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ മുത്തഖിയങ്ങളിൽ നമ്മളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 49-ാമത്തെ വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.

0: പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വ്യത്യസ്ത ഖാരിഉകളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഈ എപ്പിസോഡിൽ വദീർ അലിയമാനി സൂറത്തുൽ ഫുസ്സിലത്ത്, സൂറത്തു ശൂറ, സൂറത്തു സുഖ്റുഫ് എന്നീ അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. പാരായണം നിർവഹിച്ചത് വദീർ അലിയമാനി.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സൂറത്തുകളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ തൗഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അള്ളാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ, ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാഉം ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂൻ സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അല അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ. ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്‍ ലിയുന്ദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ قَيِّمًا لِّيُنذِرَ بَأْسًا شَدِيدًا مِّن لَّدُنْهُ وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. قَيِّمًا لِّمَن അവിടെ തൻവീൻ ശേഷം ലാം, തൻവീനു ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീനിനെ പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും? ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാഉം ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുന്ദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ. സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാഉം ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന്ന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇത് ഗാംബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും,
0: അന്ന നൂന്ന് ശദ്ദ് വന്നു, മണിക്കണം.
1: അന്ന ലഹും അജ്റൻ ഹസന, അജ്റൻ ഹസന.
0: റായിൽ തൻവീന് ശേഷം ഹ, ഇലഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇലഹാർ ചെയ്യണം. അപ്പോൾ
1: അന്ന ലഹും അജ്റൻ ഹസന.
0: ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ.
1: ഖയ്യിമൽ ലിയുൻദിറ,
0: അവിടെ ലിയുൻദിറ, ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഖയ്യിമൽ ലിയുൻദിറ ബസൻ,
0: ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല.
1: ബസൻ ഷദീദമില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ.
0: മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്,
1: മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി,
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം.
1: അന്ന ലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം, അജ്റൻ ഹസന,
0: ഹസന. രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓതാം.
1: അൽഹംദുലില്ലാ.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: أعوذ بالله من الشيطان الرجيم.

0: ظلموا. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ. തിരുത്തം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. അൽമുഅല്ലിം പ്രോഗ്രാമിലൂടെ ഇന്ന് സൂറ അന്നിസായിലെ 152 മുതൽ 156 കൂടിയ വചനങ്ങൾ പാരായണം. അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 152 മുതൽ 156 കൂടി വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ശബ്ദലോകത്തെ
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വെസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു സ്വാദിലെ 36 മുതൽ 38 വരെ ആയത്ത് നമ്മോട് ക്ലാസ് എടുത്ത് സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 36-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഫസഹർന, അപ്പോൾ നാം കീഴ്പ്പെടുത്തി ലഹു അദ്ദേഹത്തിന്, അരീഹ കാറ്റിനെ, തജിരി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അത് സഞ്ചരിക്കും, ബി അംരിഹി അദ്ദേഹത്തിൻ്റെ കൽപ്പനപ്രകാരം, റുഹാൻ മാർദ്ദവമായ നിലയിൽ അല്ലെങ്കിൽ സൗമ്യമായി, ഹൈസു അസ്വാബ് അദ്ദേഹം ഉന്നം വച്ചിടത്തേക്ക് അല്ലെങ്കിൽ ലക്ഷ്യം വച്ചിടത്തേക്ക്. അപ്പോൾ അദ്ദേഹത്തിന് നാം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, അത് അദ്ദേഹത്തിൻ്റെ കൽപ്പനപ്രകാരം അദ്ദേഹം ഉന്നം വച്ചിടത്തേക്ക് സൗമ്യമായ നിലയിൽ അതായത് നിഷ്പ്രയാസം സഞ്ചരിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ് ഈ വചനത്തിൽ എടുത്തു പറയുന്നത്. കാറ്റിനെ യഥേഷ്ടം സഞ്ചരിക്കാൻ പറ്റിയ തരത്തിൽ അദ്ദേഹത്തിന് അല്ലാഹു അദീനമാക്കിക്കൊടുത്തു എന്നതാണ്. ഐ ലയ്യിനത്തൻ ഹയ്യിനത്തൻ, റുഹാൻ എന്ന് പറഞ്ഞാൽ മാർദ്ദവമായ നിലയിൽ എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായ നിലക്ക് എന്നതാണ്. വലൈസത്ത് ആസിഫത്തൻ, ശക്തമായ കാറ്റായിരുന്നില്ല അത്, അതായത് ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടാക്കുന്ന കൊടുങ്കാറ്റായിരുന്നില്ല. മുദ്മിറത്തൻ, അതുപോലെ തന്നെ നാശത്തിന് കാരണമാകുന്നതും ആയിരുന്നില്ല. വഇന്നമാ തജരി ബി അംരിഹി റുഹാൻ ഹൈസു അസാബ് യഅനി ഹൈസു അറാദ്, അദ്ദേഹം എങ്ങോട്ടാണോ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയ തരത്തിൽ, ലക്ഷ്യസ്ഥാനത്തേക്കെത്താൻ പറ്റിയ തരത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് കാറ്റിനെ അധീനമാക്കി കൊടുത്തു. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, വല്ലത്തി ബഅദഹ ഖാല ഫഅഅത്വാഹുല്ലാഹു മാ അഅത്വാഹു, അള്ളാഹു അദ്ദേഹത്തിന് നൽകി എന്ന് പറയുന്നതെല്ലാം അള്ളാഹു നൽകി, എന്നാൽ വഫിൽ ആഖിറത്തി ലാ ഹിസാബ അലൈഹി, പരലോകത്ത് കണക്ക് ചോദിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന് അള്ളാഹു പ്രതിഫലം നൽകും. ഹാകദ ഔറദഹു അബുൽ ഖാസിം ഇബ്നു അസാകിർ ഫീ തർജുമത്തി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫീ താരീഖി. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഇമാം ഇബ്നു അസാകിർ തന്റെ ഗ്രന്ഥത്തിൽ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഖാലൽ ഹസനുൽ ബസ്വരി റഹ്മഹുല്ലാ, ലമ്മ ആഖറ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അൽ ഖൈല ഗളബൻ ലില്ലാഹി അസ്സവജൽ, അല്ലാഹുവിന്റെ വിഷയത്തിൽ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ തന്നെ വിസ്മരിപ്പിക്കാൻ കാരണക്കാരായ കുതിരകളെ അദ്ദേഹം അറുത്തതിനു ശേഷം, അവ്വലഹുല്ലാഹു തആല മാ ഹുവ ഖൈറും മിൻഹാ, അവയേക്കാൾ ഉത്തമമായത് അല്ലാഹു അദ്ദേഹത്തിന് പകരം നൽകി, വ അസ്റ, അവയേക്കാൾ വേഗത കൂടിയവയെ അല്ലാഹു അദ്ദേഹത്തിന് പകരം നൽകി, അത് അരീഹ് അല്ലത്തി ഗുദുവുഹാ ഷഹ്റുൻ വറവാഹുഹാ ഷഹ്ർ. ഇമാം തൊബരിയാണ് ഇത് ഉദ്ധരിക്കുന്നത്. അതായത് ആ കാറ്റിൻ്റെ പ്രഭാത സഞ്ചാരം ഒരു മാസത്തെ യാത്രാദൂരമായിരുന്നു, അതിൻ്റെ സായാഹ്ന സഞ്ചാരവും ഒരു മാസത്തെ യാത്രാദൂരമായിരുന്നു. പിന്നെ ഹൈസു അസ്വാബ്, ആ ആയത്തിലെ മറ്റൊരു പ്രയോഗമാണ്, അദ്ദേഹം ലക്ഷ്യം വച്ചയിടത്തേക്ക്, ഹൈസു അറാദ മിനൽ ബിലാദി, ഏത് പ്രദേശത്തേക്ക് പോകാനാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങോട്ട് പോകാൻ പറ്റിയ തരത്തിൽ, നിഷ്പ്രയാസം എത്തിച്ചേരാൻ പറ്റിയ തരത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് കാറ്റിനെ അധീനമാക്കിക്കൊടുത്തു. മറ്റൊന്ന് യഅനി ദല്ലൽനാഹ, ഉസൈം റഹ്മത്തുള്ള പറയുന്നു, നാം അദ്ദേഹത്തിന് അധീനമാക്കിക്കൊടുത്തു, അരീഹ ഐ അൽഹവാ കാറ്റിനെ, യഖൂലു തആല തജ്രി ബി അംരിഹി റുഹാൻ ഹൈസു അസാബ്, അത് സഞ്ചരിക്കും വളരെ സൗമ്യമായ നിലക്ക് അദ്ദേഹം ലക്ഷ്യം വെച്ചിടത്തേക്ക്. തജ്രി ഐ തസീറു ബി അംരിഹി, അദ്ദേഹത്തിൻ്റെ കൽപ്പനപ്രകാരം അത് സഞ്ചരിക്കും. അല വഫ്തി അംരിഹി റുഹാൻ ഐ ലീനതൻ ഫീ സൈരിഹ വഹുബൂബിഹ ലീനതൻ ഫീ ത്വാഅതിഹ, അദ്ദേഹത്തെ അനുസരിക്കുന്ന കാര്യത്തിലും അതേപോലെ തന്നെ സഞ്ചരിക്കുന്ന കാര്യത്തിനും വളരെ ലോലമായ സൗമ്യമായ തരത്തിൽ, ഒരിക്കലും പ്രയാസകരമായ തരത്തിലോ ധിക്കാരപരമായ തരത്തിലോ ആയിരുന്നില്ല.
ഇദാ കാനത്തി റീഹു ജനൂബൻ വഹുവ യുരീദു അൻ യദ്ഹബ ഇലൽ ജനൂബ് വയഅമുറുഹ അൻ തഹുബ്ബ ഷിമാലൻ ഫതഹുബ്ബു ഷിമാല. ഏതെങ്കിലും തെക്കു ഭാഗത്തുള്ള ആ സന്ദർഭത്തിൽ വടക്കോട്ട് പോകാൻ, വടക്കു ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ, അത് കൽപ്പിക്കുമ്പോൾ ആ കാറ്റ് വടക്കു ഭാഗത്തേക്ക് സഞ്ചരിക്കും, അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ട് വടക്കു ഭാഗത്തേക്ക് സഞ്ചരിക്കും. അങ്ങനെ ഫതഹ്മിലുഹു ഹൈസു അറാദ്, അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്തേക്ക് ആ കാറ്റ് അദ്ഹത്തെ വഹിച്ചു കൊണ്ടുപോയി. ഖദ് യഖൂലു ഖായിലുൻ കൈഫ യതിമ്മുൽ ജംഉ ബൈന ഖൗലിഹി റുഖാഅൻ വബൈന ഖൗലിഹി ഫീ ആയത്തിൻ ഉഖ്ര. ഈ വചനത്തിൽ പറയുന്ന റുഖാ എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. വളരെ സൗമ്യമായി ആ കാറ്റ് അദ്ദേഹത്തെ വഹിച്ചു കൊണ്ടുപോയി എന്നാണ്. എന്നാൽ മറ്റൊരു സൂറത്തിൽ, സൂറത്തുൽ അംബിയയിലെ 81-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, വലി സുലൈമാന റീഹ ആസിഫതൻ തജരി ബി അംരി ആസിഫതൻ തജരി ബി അംരിഹി ഇലൽ അർദി ലതി ബറക്നാ ഫീഹാ وكنا بكل شيء عالمين. സുലൈമാൻ ശക്തിയായി വീശുന്ന കാറ്റിനെയും നാം കീഴ്പ്പെടുത്തി, നാം അനുഗ്രഹം നൽകിയിട്ടുള്ള ഭൂപ്രദേശത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം ആ കാറ്റ് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എല്ലാ കാര്യത്തെപ്പറ്റിയും നാം അറിവുള്ളവനാകുന്നു എന്ന് അള്ളാഹു സൂറത്തുൽ അംബിയയിൽ പറഞ്ഞു. അവിടെ സുലൈമാന് ശക്തിയായി വീശുന്ന കാറ്റിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് സൗമ്യമായ കാറ്റിനെ എന്നാണ്. ഇതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒന്നിപ്പിക്കുക? വൽ ജവാബു അന്നൽ ജംഅ ബൈനഹുമാ സഹലുൻ ഫഹുവ റുഖാഉൻ ലൈസ ഫിഹ സഅസഅതുൻ. ഈ കാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലും പ്രയാസമുണ്ടാക്കുന്ന കാറ്റല്ല. സൂറത്തുൽ അംബിയയിൽ ആസിഫത്ത് എന്ന് വിശേഷിപ്പിച്ചത് അതിൻ്റെ വേഗതയെക്കുറിച്ചാകുന്നു, അതല്ലാതെ പ്രയാസമുണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാറ്റല്ല. നേരത്തെ സൂറത്ത് സബയിൽ അള്ളാഹു ഇത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഉദുവുഹാ ഷെഹറുൻ വറവാഹുഹാ ഷെഹർ എന്നാണ് അവിടെ വിശേഷിപ്പിച്ചത്. അതിൻ്റെ പ്രഭാതത്തിലെ സഞ്ചാരം ഒരു മാസത്തെ യാത്രാ ദൂരം ആയിരുന്നു. സുബ്ഹാനല്ലാ, പ്രഭാത സമയത്ത് അത് സഞ്ചരിക്കുന്നത് ഒരു മാസത്തെ യാത്രാ ദൂരം സഞ്ചരിക്കും. വറവാഹുഹ സായാഹ്നത്തിലെ സഞ്ചാരമാകട്ടെ ഷെഹറുൻ, ഒരു മാസത്തെ യാത്രാ ദൂരമായിരുന്നു. യഅനി തംഷി ഫി സബാഹി വലാ യഅതി സവാല ശംസ് ഇല്ലാ വഖദ് ഖത്അത് മസാഫത ഷെഹരിൻ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് തിരിച്ചു വരും. അത് ഒരു മാസത്തെ യാത്രാ ദൂരം സഞ്ചരിച്ചുകൊണ്ടായിരിക്കും തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേഗതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു തആല മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അത്ര സൗകര്യപ്രദമായ രൂപത്തിൽ, വളരെ അനുഗ്രഹീതമായ രൂപത്തിലാണ് ഈ അനുഗ്രഹം നൽകിയതെന്ന് 36-ാമത്തെ വചനത്തിൽ അള്ളാഹു കൃത്യമായി എടുത്തു പറയുന്നു. പിന്നെ ഹൈസു അസ്വാബ് എന്നൊരു പ്രയോഗം കാണാൻ സാധിക്കും. അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നിടത്തേക്ക്, ഐ ഹൈസു അറാദ അൽ ജിഹത്തല്ലത്തി യുരീദ്, ഏത് ഭാഗത്തേക്കാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് പോകാൻ പറ്റിയ തരത്തിൽ. വഹാദാലം യഹ്സുൽ ലി റസൂലിൻ ഗൈരിഹി, ഇത് മറ്റൊരു പ്രവാചകനും കരസ്ഥമാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഫീമാ നഅലം, നമുക്കറിയുന്ന. വലാലി മലിക്കിൻ മിനൽ മുലൂക്കി യഉമറു റീഹു ഫ തസീറു ബിഹി ഹൈസു അറാദ്, ഒരു രാജാവിനും സ്വായത്തമാക്കാൻ പറ്റാത്ത ഒരു കാര്യമാകുന്നു ഇത്. എപ്പോൾ എവിടേക്കു വേണ്ടി സഞ്ചരിക്കാൻ ആവശ്യപ്പെടുന്നുവോ യഥേഷ്ടം ആ ഭാഗത്തേക്ക് കാറ്റ് അദ്ദേഹത്തെ വഹിച്ചു കൊണ്ടുപോവുക എന്ന അനുഗ്രഹം. തുടർന്ന് 37-ാമത്തെ വചനം, വശയാത്വീന കുല്ലബന്നാവാസ്, വശയാത്വീന പിശാചുക്കളെയും, കുല്ലബന്നായിൻ അതായത് കെട്ടിട നിർമ്മാണക്കാരായവരെയെല്ലാം, വഗവ്വാസിൻ മുങ്ങൽക്കാരുമായ എല്ലാ കെട്ടിട നിർമ്മാണക്കാരും സമുദ്രത്തിൽ മുങ്ങൽക്കാരുമായ പിശാചുക്കളെയും കീഴ്പ്പെടുത്തിക്കൊടുത്തു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫസ്തജാബല്ലാഹു ലഹു വഗഫറ ലഹു
ورد عليه ملكه وزاده ملكا لم يحصل لأحد من بعده. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു, മാത്രമല്ല അദ്ദേഹത്തിന്റെ പാപം അള്ളാഹു പൊറുത്തു കൊടുത്തു. അള്ളാഹു അദ്ദേഹത്തിന്റെ അധികാരം അദ്ദേഹം തിരിച്ചു നൽകി. വസാദഹു മുൽക്കൻ, അദ്ദേഹത്തിന് അതിന്റെ കൂടെ വീണ്ടും ആധിപത്യം നൽകി, മറ്റൊരാൾക്കും കരസ്ഥമാക്കാൻ കഴിയാത്ത ആധിപത്യം. അതെന്താണ്? വഹുവ തസ്ഖീറു ഷയാത്തീൻ, പിശാചുക്കളെ കീഴ്പ്പെടുത്തി കൊടുത്തു. യബ്നൂനമാ യുരീദ്, അദ്ദേഹം ഉദ്ദേശിക്കുന്നവ അവ അവർ നിർമ്മിച്ചു കൊടുക്കുന്ന. വയഗൂസൂന ലഹു ഫിൽ ബഹരി, അതുപോലെ തന്നെ സമുദ്രത്തിൽ മുങ്ങി വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മുങ്ങിയെടുത്തു കൊടുക്കുന്ന. അദ്ദുറ വൽ ഹുലിയ വമൻ അസാഹു മിൻഹും ഖാറന ഫിൽ അസ്ഫാദി വ ഔസഖഹു, അദ്ദേഹത്തെ അനുസരിക്കാൻ കൂട്ടാക്കാത്തവരെ ബന്ധനസ്ഥരാക്കാൻ കഴിയുന്ന രൂപത്തിലും അള്ളാഹു അദ്ദേഹത്തിന് അധീനമാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ വമിൻഹും മൻ ഹുവ മുസ്തഅ്മലുൻ ഫിൽ അബ്നിയതി അൽഹാഇല, വളരെ മനോഹരമായ വളരെ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ജിന്നുകളെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ മിൻ മഹാരീബ വ തമാസീല വ ജിഫാനിൻ കൽ ജവാബി വ ഖുദൂരി റാസിയാത്ത്, സൂറത്തു സബയിൽ പറഞ്ഞതുപോലെ വലിയ പാത്രങ്ങളും അതുപോലെ തന്നെ വലിയ രൂപങ്ങളും അതുപോലെ തന്നെ വലിയ വെള്ളം ശേഖരിക്കാൻ പറ്റിയ വലിയ വലിയ ടാങ്കുകളും അങ്ങനെ തന്നെയുള്ള വലിയ പാത്രങ്ങളുമെല്ലാം നിർമ്മിക്കാൻ പറ്റിയ തരത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഇലാ ഗൈരി ദാലിക മിനൽ അഅമാലി ശാഖ, ഇതല്ലാത്ത വളരെ പ്രയാസകരമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ പറ്റിയ തരത്തിലുള്ള ജിന്നുകളെ. അല്ലത്തി ലാ യഖ്ദുറു അലൈഹ അൽ ബഷർ, മനുഷ്യനെ കൊണ്ട് നിർമ്മിക്കാൻ കഴിയാത്ത പലതും നിർമ്മിക്കാൻ കഴിയുന്നവരെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. വത്വാഇഫത്തുൻ ഗവ്വാസൂന ഫിൽ ബിഹാർ, മറ്റു ചില ജിന്നുകളെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അവരാരാണ്? മുങ്ങൽ വിദഗ്ധന്മാരാകുന്നു, മുങ്ങിയെടുക്കുന്നവരാകുന്നു. ഫിൽ ബിഹാർ, സമുദ്രത്തിൽ. യസ്തഖ്രിജൂന മിമ്മാ ഫീഹാ മിനല്ലആലിഇ വൽ ജവാഹിരി വൽ അഷ്യാഇ നഫീസ, വളരെ വിലപിടിപ്പുള്ള പലതും മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളുമൊക്കെ മുങ്ങിയെടുക്കുന്ന അത്തരത്തിലുള്ള ജിന്നുകളെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അല്ലത്തീല തൂജദു ഇല്ലാ ഫീഹാ, മറ്റൊരാൾക്കും മറ്റു സ്ഥലത്തൊന്നും കാണാൻ കഴിയാത്ത വിലപിടിപ്പുള്ള വസ്തുക്കൾ സമുദ്രത്തിൽ മുങ്ങിയെടുക്കുന്ന ജിന്നുകളെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു പറഞ്ഞ കാര്യം. മറ്റൊന്ന്, അള്ളാഹു മറ്റൊരു സൂറത്തിൽ, സൂറത്തു സബയിൽ പറയുന്നു, വമൻ യസ്ഇ മിൻഹും അൻ അംരിനാ നുദിഖുഹു മിൻ അദാബിസ് സഈർ يعملون له ما يشاء من محاريب وتماثيل وتماثيل وجفان كالجواب وقدور الراسيات. സൂറത്ത് സബയിലെ 12-13 വചനത്തിൽ കാണാം, വമൻ യസിഖ് മിൻഹും, ആരെങ്കിലും തെറ്റിപ്പോകുന്നുവെങ്കിൽ, അൻ അംരിന, നമ്മുടെ കൽപ്പനയിൽ നിന്ന്, നുദിഖുഹു, നാം അവനെ അനുഭവിപ്പിക്കും, മിൻ അദാബിസ് സഈർ, വേദന ഏറിയ അല്ലെങ്കിൽ കത്തിജ്വലിക്കുന്ന നരകശിക്ഷ നാം അവനെ അനുഭവിപ്പിക്കും. യഅമലൂന ലഹുമാ യശാ, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അവർ നിർമ്മിച്ചുണ്ടാക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല പാത്രങ്ങളും പലതും അവർ നിർമ്മിച്ചുണ്ടാക്കി. അതാണ് ആ വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യം. ഇനി 38-ാമത്തെ വചനം, വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്, വആഖരീന, വേറെ ചിലരെയും, മുഖറനീന, ബന്ധിക്കപ്പെട്ട, കൂട്ടിയിണക്കപ്പെട്ടവരായ, ഫിൽ അസ്ഫാദ്, വിലങ്ങുകളിൽ, അതായത് വിലങ്ങുകളിൽ കൂട്ടി ബന്ധിപ്പിക്കപ്പെട്ടിരുന്ന മറ്റു ചിലരെയും കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് ഈ 38-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ഐ മൂസഖൂന ഫിൽ അഗ്ലാലി വൽ അക്ബാലി മിമ്മൻ ഖദ് തമറദ വ അസാ വംതനഅ മിനൽ അമലി വ അബാ,
അദ്ദേഹത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് അത് ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ധിക്കാരികളായവരെ ബന്ധനത്തിൽ ആക്കാൻ ബന്ധനസ്ഥരാക്കാൻ വേണ്ടിയും അള്ളാഹു അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു. ഔ ഖദ് അസാഅ ഫീ സ്വനീഇഹി വഅതദാ, ഒന്നുകിൽ ധിക്കാരപരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ മോശമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക. അങ്ങനെയുള്ളവരെ വിലങ്ങുകളിൽ കൂട്ടി ബന്ധിപ്പിക്കപ്പെടുന്ന മറ്റു ചിലരെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഇമാം തബരി റഹ്മത്തു പറയുന്നു, തജ്മഉൽ യദൈനി ഇലാ ഉനുഖിഹി, കൈകൾ കഴുത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന, വൽ അസ്ഫാദു ജംഉ സഫദിൻ വഹിയ അൽ അഗ്ലാൽ, ഈ

0: യഖ്റിനുഹും ഫിൽ അസ്ഫാദി, ആ ആളുകളെ, അത്തരം ജിന്നുകളെ ചങ്ങരകളിൽ, ആമങ്ങളിൽ ബന്ധിച്ചു. വയഷുദ്ദു ഐദിയഹും ഇലാ അഅനാഖിഹിം വയഹ്ബിസുഹും ഫിൽ അസ്ഫാദി, അവരെ വിലങ്ങുകളിൽ ബന്ധിപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ജിന്നുകളെയും അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതാണ് വആഖരീന, മറ്റു ചിലരെ, മുഖറനീന ഫിൽ അസ്ഫാദ്, മുഖറനീന ബന്ധിക്കപ്പെട്ട അല്ലെങ്കിൽ കൂട്ടിയിണക്കപ്പെട്ടവരായ, ഫിൽ അസ്ഫാദ് വിലങ്ങുകളിൽ അല്ലെങ്കിൽ ആമങ്ങളിൽ. ഇനി 39-ാമത്തെ വചനം, അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് സ്വാദിലെ 39-ാമത്തെ വചനത്തിൽ പറയുന്നു, ഹാദാ, ഇത്, അതാഉന, നമ്മുടെ ദാനം ആകുന്നു. ഫംനുൻ, അതുകൊണ്ട് ഉപകാരം ചെയ്യുക. ഔ അംസിക്, അല്ലെങ്കിൽ വെച്ചുകൊള്ളുക. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ, വിചാരണ കൂടാതെ. ഹേ സുലൈമാൻ, ഇത് നമ്മുടെ ദാനമാണ്, ആകയാൽ കണക്ക് കൂടാതെ ഉപകാരം ചെയ്യുകയോ വെച്ചുകൊള്ളുകയോ ചെയ്തുകൊള്ളുക. ഇതാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രത്യേകമായി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ച മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. തീർച്ചയായും ഒരുപാട് ഗുണപാഠങ്ങൾ ഈ പ്രവാചകൻ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു അത്തരത്തിൽ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. നമ്മോട് ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: നമുക്ക് മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം. സൂറ അൽ മുഅ്മിനൂൻ, മുഅ്മിനൂനിലെ 23 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഖാരി റമദാൻ ശുക്കൂർ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون.
1: പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിൻ്റെ 23 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത് അല്ലേ.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ ഏഴാമത്തെ അധ്യായം സൂറത്തു ആറാഫ് 35 മുതൽ 43 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ കഹ്താനി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി ശ്രവിക്കുന്നു ഖുർആൻ ടെലിക്വിസ്. അവതരണം അമീർ ഒറ്റപ്പാലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ നമുക്കേവർക്കും അള്ളാഹുവിൻ്റെ മഹത്തായ കലാം, അത് അറിയാനും പഠിക്കാനും പാരായണം ചെയ്യാനും മനസ്സിലാക്കാനുമൊക്കെ നമ്മുടെ ആയുസ്സിൽ നമുക്ക് നൽകുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മഹത്തായ ഒരു അവസരമാണ് പീസ് റേഡിയോ. അബ്മ ജുസ്ഉം തബാറക്ക ജുസ്ഉം ഉൾപ്പെടുന്ന ഈയൊരു പ്രോഗ്രാമിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് നൽകിയിട്ടുള്ളത് മാതാപിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും വളരെ ബോധപൂർവം നമ്മുടെ മക്കളെ അതിനു വേണ്ടിയിട്ട് പ്രാപ്തരാക്കണം, അവരെ അതിന് മോട്ടിവേഷൻ കൊടുത്ത് പ്രേരണ കൊടുത്ത് ഇതിലേക്ക് കൊണ്ടുവരണം എന്നുകൂടി ഉറപ്പെടുത്തുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.
2: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
3: ആസിയ.
2: ആസിയ,
3: ആ
2: എവിടുന്നാണ് മോള് വിളിക്കുന്നത്?
3: തിരുവനന്തപുരം, വർക്കല.
2: തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത്, മാഷാല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. മോളെന്താ ഒരു കുറച്ചൊരു ധൃതിയുള്ള പോലെ ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? എന്തെങ്കിലും പ്രയാസം? ഓക്കെ, മോള് റെഡി അല്ലേ? അൽഹംദുലില്ലാ. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആസിയ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോ അൽഹംദുലില്ലാ, നമ്മള് ഒരു ജുസു കൂടി ഉൾപ്പെടുത്തിയ സന്തോഷകരമായ വിവരം അറിയിക്കുകയാണ്. തബാറക്ക ജുസു കൂടി നമുക്ക് ഉണ്ട്. അപ്പോ തബാറക്ക ജുസുവിൽ നിന്ന് കൂടി നമ്മള് ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. മോള് റെഡിയാണല്ലോ അല്ലേ? ഓക്കെ, അപ്പോ എന്തായാലും ഒന്നാമത്തെ ചോദ്യം തബാറക്ക ജുസിൽ നിന്നാണ്, ശ്രദ്ധിക്കൂ.

അതിൻ്റെ അടുത്ത ആയത്താണ് മോൾ ഓതേണ്ടത്. وإذا مسه الخير منوعا إلا المصلين അതിൻ്റെ ശേഷമുള്ള ആയത്ത്. ആ ഓതിക്കോളൂ. മോളെ ഓതുന്നത് കറക്റ്റാണ്. അതിൻ്റെ ശേഷം അടുത്ത ആയത്ത്, അതിൻ്റെ ശേഷമുള്ള ആയത്ത് ഓതിയാൽ മതി.

0: ഹലോ, പേടിക്കണ്ട മോള്, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഏ ആദ്യമായിട്ട് വിളിക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആദ്യമായിട്ടല്ലേ വിളിക്കുന്നത്. ഏ യെസ്, നമ്മളെപ്പോഴും കേൾക്കാറുള്ള ആയത്തുകളാണ് അതിന് ശേഷം ഉള്ളത്, ശ്രദ്ധിച്ച് ഓതണം കേട്ടോ. ഏ അതൊരു ക്ലൂ ആണ്. ഇല്ലൽ മുസല്ലീൻ. ആ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആ ഓതിക്കോളൂ മോള്, നേരത്തെ ഓതിയ ഭാഗത്ത് തന്നെ ഓതിക്കോളൂ. വഇദാ മസ്സഹു ശർറു ജസൂഅ. ഇദാ ഇദാ സോറി ഇദാ മസ്സഹു ട്ടോ, വാവില്ല. ഇദാ മസ്സഹു ശർറു ജസൂഅ. ഓതിക്കോളൂ, മോൾക്ക് കിട്ടുന്നിടത്തുനിന്ന് ഓതിക്കോ, കുഴപ്പമില്ല. അങ്ങനെയാണോ? അതെ, വേറെ സൂറത്തിലേക്ക് പോയ, ചെറിയ സൂറത്തിൽ എത്തിയപ്പോ നമ്മള്. അല്ലദീനഹും അലാ സ്വലാതിഹിം ദായിമൂൻ, അതായിരുന്നു മോൾ ഓതേണ്ടത്. ഈ ആയത്ത് നമ്മൾ പല ഭാഗത്ത് നമ്മൾ അല്ലദീനഹും അലാ സ്വലാതിഹിം ദായിമൂൻ, ഇത് നമ്മൾ പലപ്പോഴും അറിയുന്ന ഇല്ലൽ മുസല്ലീൻ അല്ലദീനഹും ഫീ സ്വലാതിഹിം സാഹൂൻ അല്ലെ, ആ ആയത്തുമായിട്ട് സാമ്യമുണ്ടല്ലോ അല്ലേ. ആ അതാണ് സാറ് സൂചിപ്പിച്ചത്, മോൾക്കത് മനസ്സിലായില്ല എങ്കിലും മോളത് ഓതാം ശ്രമിച്ചു അൽഹംദുലില്ല. ഒന്നുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ ഇതൊക്കെ അല്ലേ, ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ അമ്മ ജുസു ഉൾപ്പെടുത്തി അതിന്റെ ശേഷം കുറച്ചങ്ങനെ ടെലിഗിസ് മുന്നോട്ട് പോയി, ഇപ്പോൾ തബാറക്ക ജുസു കൂടി വന്നതോടെ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പഠിക്കണം അല്ലേ, ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും മോള് തിരുവനന്തപുരത്തു നിന്നൊക്കെ വിളിച്ചപ്പോൾ സന്തോഷമുണ്ട്, ബേജാറൊന്നാവണ്ട. ഇനിയും എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മോള് വിളിക്കണം. ഓക്കെ, വിളിക്കില്ലേ? ആ മറ്റുള്ള ഫ്രണ്ട്സുകളോട് പറയും വേണം കേട്ടോ. ഓക്കെ, ആ ഇൻഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്കും, അഹ്സനല്ലാഹു ഇലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആയിഷ മുസ്തഫ. മാഷാ അല്ലാ, മോള് എവിടുന്നാണ് വിളിക്കുന്നത്?
1: പെരിന്തൽമണ്ണ.
0: പെരിന്തൽമണ്ണ, ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: മൂന്നാം ക്ലാസ്സില്.
0: മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലേ, മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അല്ല, മുമ്പേ വിളിച്ചിട്ടുണ്ട്.
0: മുമ്പേ വിളിച്ചിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടുണ്ട്.
1: രണ്ട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ വീട്ടിലെത്തിയിട്ടില്ല.
0: ഓൺ ദ വേ അല്ലേ. ഏ കൊറോണ ആയിട്ട് ഇങ്ങനെ സമ്മാനം ഇങ്ങനെ കറങ്ങിയിട്ട് എത്താന് കുറച്ച് സമയം എടുക്കുന്നുണ്ട് അല്ലേ, ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും നമ്മളിവിടെ അത് രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ, ഉടനെ തന്നെ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള. അത് ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാം. ഓക്കെ, ഇൻഷാല്ലാ. പിന്നെ മുൽക്കുന്ന് കൂടിയുള്ള ചോദ്യങ്ങളുണ്ടാവും, മുൽക്കിൻ്റെ താഴെ ുള്ള എല്ലാ രണ്ട് ജുസ് ഉണ്ടല്ലോ, എല്ലാ സൂറത്തുകളും മോള് നന്നായിട്ട് പഠിക്കാൻ പഠിച്ചിട്ടുണ്ടോ? എന്താ അവസ്ഥ? മാഷാല്ലാ, സൂറത്തുൽ മുൽക്ക്, അതിന്റെ ശേഷം ഇങ്ങനെ കലമ, അതിന്റെ താഴെ ഹഖ, അങ്ങനെ അല്ലേ. രണ്ടു പഠിച്ചിട്ടുണ്ട്, ഏതെന്നാ ചോദിക്കേണ്ടത്? ഇതെന്താ, നല്ല ഐഡിയ ആണല്ലോ. ഏ അതെ, നല്ല ഐഡിയ കേട്ടോ മോളെ. ശരി, ആ അമ്മ ജുസ് എന്ന് ചോദിക്കാം. ഇനി അടുത്തൊരു തവണ, ഏ അടുത്തൊരു തവണേ വിളിക്കുമ്പോ ഇൻഷാ അല്ലാ തബാറക്ക് എന്നായിരിക്കും, തബാറക്ക ജൂസ് എന്നായിരിക്കും ചോദിക്കാട്ടോ. എപ്പോഴും അമ്മ ജൂസ് എന്ന് ചോദിക്കുമ്പോ നമുക്ക് തബാറക്ക ജൂസ് പഠിക്കണ്ടേ? മാഷാ അല്ലാ. അപ്പോ ചോദ്യം ശ്രദ്ധിക്കുക.

0: يوم بسم الله الرحمن الرحيم يوم يقول الناس لرب العالمين كلا إن كتاب الفجار لفي
1: എന്ത് ഒരു എന്തോ വേറെ സൂറത്തിലെത്തിയോ അല്ലേ?
0: യൗമ യഖൂലു ന്നാസു ലിറബ്ബിൽ ആലമീൻ.
1: അതല്ലല്ലോ, അതല്ലല്ലോ.
0: ഒരു വട്ടം കൂടി ഓടിത്തരോ.
1: ഓക്കേ. റബ്ബി സമാവാതി വൽ അർദി വമാ ബൈനഹുമ അർറഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിതാബ.
0: يوم يقوم الناس لرب العالمين.
1: الله اكبر سبحان الله. മോള് വേറെ ആയത്തിലേക്കാണ്, വേറെ സൂറത്തിലേക്കാണ് പോകുന്നത്. എന്താപ്പോ ചെയ്യാ? എനിക്കാണെങ്കി പറഞ്ഞു തരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂലല്ലോ. ഏ, വേറെയുള്ള കുട്ടികളെ എന്താ പറയാ? ആ മോൾക്ക് മാത്രം പറഞ്ഞൊന്നും അറിയില്ലേ? അതാണ്. എന്താപ്പോ ഇതിങ്ങനെ? എന്തായിരിക്കോ അങ്ങനെ മാറിപ്പോവാനുള്ള കാരണം? ഏ, ഹലോ,
0: ഗ്ലൂ ഉണ്ടോ?
1: ക്ലൂ ക്ലൂ എന്ന് ഞാനിപ്പോ പറഞ്ഞൊക്കെ അതിന്റെ ക്ലൂ ആണ്. എന്തായിരിക്കും അങ്ങനെ മാറാനുള്ള ചാൻസ്? എന്താണ് ഓളൊന്ന് ആലോചിച്ച് നോക്ക്. ഏ, അപ്പൊ നമുക്കേ നമ്മളെ കൂടെ രണ്ട് കുട്ടികൾ, ഇരട്ട കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ, മോള് ഫ്രണ്ട്സ്. ഏ, അപ്പൊ മോൾ എങ്ങനെ അവരെ മനസ്സിലാക്കുക? ഒരേപോലെ ഉണ്ട് അല്ലെ? എന്തെങ്കിലും ഒരു അടയാളം നോക്കി വെക്കൂലേ? ആ അതാണ്, അതേപോലെ ഒരേപോലെ ആയത്തുകൾ വരുമ്പോ നമ്മൾ നോക്കി വെക്കണത്, എന്തെങ്കിലും ഒരു അടയാളം നോക്കി വെക്കണം കേട്ടോ. യെസ്. അപ്പോ മോൾക്ക് ആയത്ത് പറഞ്ഞു തരാനൊക്കെ സാറിന് നല്ല ഇഷ്ടമാണ്, പക്ഷേ എന്താണ് സങ്കടമുണ്ട്. എന്നാലും അടുത്ത അവസരത്തിൽ മോള് നന്നായിട്ട് ഇങ്ങനെ മാറിപ്പോകാൻ പാടില്ല. ഒരേപോലെ ആയത്തുകൾ വരുമ്പോൾ നന്നായിട്ടത് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഓതി പഠിക്കാൻ. ഓക്കെ, ഇൻഷാല്ലാ. ഇനിയും നന്നായിട്ട് പഠിച്ചിട്ട് മോള് വിളിക്കണം. തബാറക്ക ജുസു കൂടി പഠിക്കാനുള്ള വലിയൊരു അവസരം പീസ് റേഡിയോ നമുക്ക് നൽകിയിട്ടുണ്ട് ഖുർആൻ ടെലിഗസിലൂടെ. ഓക്കെ, അള്ളാഹു ഖൈറാക്കട്ടെ. നന്നായിട്ട് മോൾക്ക് ഖുർആൻ പഠിക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്. ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഒരുപാട് പുതിയ കൂട്ടുകാരുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ നന്നായിട്ട് പഠിച്ച് വീണ്ടും വീണ്ടും നന്നായി ആവർത്തിച്ച് പഠിച്ച് വിളിക്കുക. അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതുന്നതിൻ്റെ അത് ആവർത്തിക്കുന്നതിൻ്റെ ഒക്കെ പ്രതിഫലം നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ അധ്യാപകർക്കും അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളത് കൊണ്ട് ഉഷാറായിട്ട് നന്നായിട്ട് പഠിച്ച് ആവർത്തിച്ച് മുറാജാ ചെയ്ത് റിവിഷൻ ചെയ്ത് വീണ്ടും പങ്കെടുക്കണമെന്ന് എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാ അടുത്തൊരവസരത്തിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഖുർആൻ ടെലിക്വിസ്. ഖുർആൻ ടെലിക്വിസിൽ നമ്മോടൊപ്പമുണ്ടായിരുന്നത് ആസിയ വർക്കല, ആയിഷ മുസ്തഫ പെരിന്തൽമണ്ണ, അവതരണം അമീർ ഒറ്റപ്പാലം.
3: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
4: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ കേൾക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഉ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ മആരിജാണ് മധുരം ഖുർആനിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഹാർത്തി.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുറാൻ സൂറ അൽ ഖസസ് 60 മുതൽ 75 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് സലാഹ് അൽ ബുദൈർ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഈ രൂപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻ ഹും വമ നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്ഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലൂടെ ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീന് ശേഷം യ വന്നാൽ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ. അതുപോലെ തന്നെ ദ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيتل خاشعة أبصارهم ترهقهم ذلة. ഇവിടെ خاشعة خ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് خ എന്നതിന്റെ മഖ്റജ്. അതുപോലെ തന്നെ

ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ് സ്വാറുഹും അബ് ബാഇനെ കലക്കല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹെറൂഫുൽ ഇസ്തിഇലയിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ് സ്വാറുഹും തർഹഖുഹും, തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല, ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല, ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي, ذلك اليوم, ഇവിടെയും ذلك اليوم, ليوم അല്ല യൗമാണ്. ذلك اليوم الذي كانوا يوعدون خاشعة

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ

اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഖസസിലെ 76 മുതൽ 88 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് സാലിഹ് ബിൻ ഹുമൈദ്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ

قل من يرزقكم من السماوات والأرض

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സബയിലെ 20 മുതൽ 30 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയിലിനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറൻ നൂറിലെ 1 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്കാഫിലെ 14 മുതൽ 18 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷെയ്ഖ് മുഅയ്ക് അലി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ ശ്രോതാക്കളിൽ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് സുമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ കുഞ്ഞു കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് തോഹ അൽ ജുനൈദ്.

0: ജസാക്കുമുല്ലാഹു ഖൈറ പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം സൂറത്ത് സുമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രമുഖരുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഷെയ്ഖ് ആദിൽ റയാൻ സൂറത്തു നിസ 101 മുതൽ 176 വരെയും സൂറത്തു മാഇദ 1 മുതൽ 50 വരെയും വചനങ്ങൾ പാരായണം ചെയ്യുന്നു.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ومن أحسن من الله حكما لقوم يوقنون.
1: ما شاء الله بارك الله فيكم. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു നിസാഇലെ 101 മുതൽ 176 വരെയും സൂറത്തു മായിദയിലെ 1 മുതൽ 50 വരെയുമുള്ള വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയാൻ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
3: വഖാല ഫിർഅ

قد حكم بين العباد. وقال الذين في النار لخزنة جهنم ادعوا ربكم

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു തക്വീർ 1 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്.
2: വചനം 18.
3: കല്ല, വേണ്ട. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ അബ്റാരി, പുണ്യവാന്മാരുടെ, സജ്ജനങ്ങളുടെ. ലഫി ഇല്ലിയീൻ, ഇല്ലിയീനിൽ തന്നെ.
4: കല്ല ഇന്ന കിതാബ അൽ അബ്റാരി ലഫി ഇല്ലിയീൻ.
3: വേണ്ട, നിശ്ചയമായും പുണ്യവാന്മാരുടെ ഗ്രന്ഥം ഇല്ലിയീനിൽ തന്നെയായിരിക്കും.
2: വചനം 19.
3: വമാ അദ്റാക, നിനക്കു എന്തറിവാണുള്ളത്? മാ ഇല്ലിയൂൻ, ഇല്ലിയൂൻ എന്തെന്ന്.
4: വമാ അദ്റാക മാ ഇല്ലിയൂൻ,
3: ഇല്ലിയൂൻ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്.
2: വചനം 20.
3: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, ലിഖിതം ചെയ്യപ്പെട്ട.
4: കിതാബും മർഖൂം,
3: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമെത്രേ അത്.
2: വചനം 21.
3: യഷ്ഹദുഹു, അതിങ്കൽ സന്നിഹിതരാകും. അൽ മുഖറബൂൻ, സാമീപ്യം നൽകപ്പെട്ട.
4: യഷ്ഹദുഹുൽ മുഖറബൂൻ,
3: അതിന്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ സന്നിഹിതരാകുന്നതാണ്.
5: സിജീനിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇല്ലിയീനിനെ കുറിച്ചും സൂക്ഷ്മമായി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സ്വർഗമാണെന്നും വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും മറ്റും പറയപ്പെടുന്നു. അതിൻ്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ അഥവാ സ്ഥാനികളായ മലക്കുകൾ സന്നിഹിതരായിരിക്കുമെന്ന് പറഞ്ഞത് സജ്ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ആദരണീയ സ്ഥാനമാണ് ചൂണ്ടിക്കാട്ടുന്നത്.
2: വചനം 22.
3: ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ. ലഫി നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
4: ഇന്നൽ അബ്റാറ ലഫി നഈം,
3: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും.
2: വചനം 23.
3: അലൽ അറായിക്ക്, അലങ്കൃത കട്ടിലുകളിലായി. യൻദുറൂൻ, അവർ നോക്കും.
4: അലൽ അറായിക്ക് യൻദുറൂൻ,
3: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
2: വചനം 24.
3: തഅരിഫു, നിനക്കു മനസ്സിലാകും. ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ. നദ്റ

0: സമ്പത്തൻ, ശോഭ, ഓജസ്, അന്നഈം, സുഖാനുഗ്രഹത്തിന്റെ.
1: തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത നഈം,
0: അവരുടെ മുഖങ്ങളിൽ സുഖാനുഗ്രഹത്തിന്റെ ഓജസ് നിനക്ക് കണ്ടറിയാവുന്നതാണ്.
2: വചനം 25.
0: യുസ്ഖൗന, അവർക്ക് കുടിപ്പിക്കപ്പെടും. മിർ റഹീഖിൻ, തനിശുദ്ധ പാനീയത്തിൽ നിന്ന്. മഖ്തൂം, മുദ്രവെക്കപ്പെട്ട.
1: യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം,
0: മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിപ്പാൻ നൽകപ്പെടും.
2: വചനം 26.
0: ഖിതാമുഹു, അതിന്റെ മുദ്രണം. മിസ്ക്, കസ്തൂരിയായിരിക്കും. വഫീ ദാലിക്, അതിൽ കിടമത്സരം. ഫലിയതനാഫസി, നടത്തിക്കൊള്ളട്ടെ. അൽ മുത്തനാഫിസൂൻ, കിടമത്സരം നടത്തുന്നവർ.
1: ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫലിയതനാഫസിൽ മുത്തനാഫിസൂൻ,
0: അതിന്റെ മുദ്രണം കസ്തൂരിയായിരിക്കും. കിടമത്സരം നടത്തുന്നവർ അതിൽ കിടമത്സരം നടത്തട്ടെ.
2: വചനം 27.
0: വമിസാജുഹു, അതിന്റെ കലർപ്പ്. മിൻ തസ്നീം, തസ്നീം കൊണ്ടായിരിക്കും.
1: വമിസാജുഹു മിൻ തസ്നീം,
0: അതിന്റെ ചേരുവ തസ്നീം കൊണ്ടായിരിക്കും.
2: വചനം 28.
0: ഐനൻ, ഒരു ഉറവുജലം. യശ്റബു ബിഹ, അത് കുടിക്കും. അൽ മുഖറബൂൻ, സാമീപ്യം സിദ്ധിച്ചവർ.
1: ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ,
0: എന്ന് വെച്ചാൽ അല്ലാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ കുടിച്ചാസ്വദിക്കുന്ന ഒരു ഉറവുജലം.
3: ഉയർന്ന തരം പാനീയങ്ങൾ കുപ്പികളിലോ മറ്റോ ആക്കിയ ശേഷം വല്ലതും പുറത്തു പോകുകയോ ഉള്ളിൽ പ്രവേശിക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അത് അരക്കിട്ട് മുദ്രവെച്ച് ഭദ്രമാക്കാറുണ്ടല്ലോ. അതുപോലെ സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളും മുദ്രവെക്കപ്പെട്ടിരിക്കും. പക്ഷേ സ്വർഗത്തിലെ കസ്തൂരി കൊണ്ടായിരിക്കും അവ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പാനീയത്തിൽ തസ്നീമാകുന്ന ചേരുവ കലർത്തപ്പെട്ടുമിരിക്കും. അള്ളാഹുവിങ്കിൽ പ്രത്യേക സാമീപ്യസ്ഥാനം സിദ്ധിച്ചവർക്ക് കുടിച്ച് ആസ്വദിക്കുവാനുള്ള ഒരു ഉയർന്ന തരം ഉറവ് ജലമത്രേ തസ്നീം. മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള അത്യുന്നത സുഖ സൗകര്യങ്ങളോടുകൂടിയ ശാശ്വത സ്വർഗീയ ജീവിതം ലഭിക്കുവാനല്ലേ മനുഷ്യർ കിടമത്സരവും അശ്രാന്ത പരിശ്രമവും നടത്തേണ്ടത്. അതിനാഗ്രഹിക്കുന്നവർ അതിനു മുമ്പോട്ട് വരട്ടെ. എന്നിങ്ങനെ ജനങ്ങളെ ആവേശഭരിതരാക്കുന്നതാണ് ഈ വചനങ്ങൾ.
2: വചനം 29.
0: ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ. അജ്റമു, കുറ്റം ചെയ്ത. കാനു, അവരായിരുന്നു. മിനല്ലദീന ആമനു, വിശ്വസിച്ചവരെക്കുറിച്ച്. യദ്ഹകൂൻ, ചിരിക്കും.
1: ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ,
0: നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
2: വചനം 30.
0: വഇദാ മറു, അവർ നടന്നാൽ. ബിഹിം, അവരിൽ കൂടി. അരികെ. യതഗാമസൂൻ, അവർ കണ്ണിട്ടു ആംഗ്യം കാണിക്കും.
1: വഇദാ മറു ബിഹിം യതഗാമസൂൻ,
0: അവർ അവരുടെ അരികെ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ട് ഗോഷ്ഠി കാണിക്കുകയും ചെയ്തിരുന്നു.
2: വചനം 31.
0: വഇദം ഖലബു, അവർ തിരിച്ചു ചെന്നാൽ. ഇലാ അഹ്ലിഹിം, അവരുടെ സ്വന്തക്കാരിലേക്ക്. ഇൻ ഖലബു, അവർ തിരിച്ചു ചെല്ലും. ഫഖിഹീൻ, രസിക്കുന്നവരായിട്ട്.
1: وَإِذًا قَلَبُوا إِلَىٰ أَهْلِهِمْ قَلَبُوا فَكِهِينَ,
0: തങ്ങളുടെ സ്വന്തക്കാരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ രസിച്ചു സംതൃപ്തരായിക്കൊണ്ട് തിരിച്ചു ചെല്ലുകയും ചെയ്തിരുന്നു.
2: വചനം 32.
0: وَإِذًا رَأَوْهُمْ, അവർ അവരെ കണ്ടാൽ. قَالُوا, അവർ പറയും. إِنَّ هَؤُلَاءِ, നിശ്ചയമായും ഇക്കൂട്ടർ. ലദാല്ലൂൻ, വഴിപിഴച്ചവർ തന്നെ.

0: അവർ അവരെ കാണുമ്പോൾ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെ എന്ന്.
1: വചനം 33.
2: വമാ ഉർസിലു, അവർ അയക്കപ്പെട്ടിട്ടുമില്ല. അലൈഹിം, അവരുടെ മേൽനോട്ടത്തിന്. ഹാഫിലീൻ, സൂക്ഷിപ്പുകാരായി.
3: വമാ ഉർസിലു അലൈഹിം ഹാഫിദീൻ,
0: അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽനോട്ടം ചെയ്യുന്ന സൂക്ഷിപ്പുകാരായി അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ലതാനും.
4: ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്തെ മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ അനുവർത്തിച്ചു വന്നിരുന്നതും ഇസ്ലാമിന്റെ എതിരാളികളിൽ പലപ്പോഴും കാണപ്പെടുന്നതുമായ ചില സ്വഭാവങ്ങളാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. മുസ്ലിങ്ങളെക്കുറിച്ച് പുച്ഛിച്ചു ചിരിക്കുക, കണ്ണുകൊണ്ടും മറ്റും ഗോഷ്ഠിയും ആംഗ്യവും കാട്ടി പരിഹസിക്കുക, സ്വന്തം ആൾക്കാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതിൽ ദുരഭിമാനം കൊള്ളുകയും ചെയ്യുക, പിഴച്ചവരെന്നും കൊള്ളരുതാത്തവരെന്നും അവരെപ്പറ്റി വിധി കൽപ്പിച്ച് സ്വയം തൃപ്തരാകുക മുതലായവ അമുസ്ലിങ്ങളിൽ മാത്രമല്ല, ഉത്ബുദ്ധരെന്നും പുരോഗമനവാദികളെന്നും ആധുനികവാദികളുമെന്നൊക്കെ സ്വയം അഭിമാനിച്ചുകൊണ്ട് മതമൂല്യങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും പുച്ഛമാക്കി തള്ളുന്ന മുസ്ലിം നാമധാരികളിലും ഇത്തരം സ്വഭാവം വിരളമല്ല. അല്പം ഇസ്ലാമിക ബോധവും മതനിഷ്ഠയുമുള്ളവരോടായിരിക്കും ഇവരുടെ വെറുപ്പും പരിഹാസവും കൂടുതൽ പ്രകടമാകുക. ഇതെല്ലാം കാണുമ്പോൾ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ പരിശോധിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേലന്വേഷണം നടത്തുവാനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരെന്ന് തോന്നിയേക്കും. അതില്ലെന്ന് തീർച്ച തന്നെ. ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സത്യവിശ്വാസികളെ ഗുണദോഷിക്കുവാനും പരിഹസിക്കുവാനും അവർ മെനക്കെടുന്നത് എന്നൊക്കെയാണ് 33-ാം വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഈ ജീവിതത്തിൽ തങ്ങളുടെ വൈരികളിൽ നിന്ന് സത്യവിശ്വാസികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും സഹിക്കേണ്ടി വന്നേക്കാമെങ്കിലും പരലോകത്ത് വെച്ചുള്ള അനുഭവം മറിച്ചായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 34.
2: ഫല്യൗമ, എന്നാൽ അന്ന്. അല്ലദീന ആമനു, വിശ്വസിച്ചവർ. മിനൽ കുഫാരി, അവിശ്വാസികളെപ്പറ്റി. യദ്ഹഖൂൻ, ചിരിക്കുന്നതാണ്.
3: ഫല്യൗമ അല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ,
0: എന്നാൽ അന്ന് അഥവാ ഖിയാമത്തുനാളിൽ വിശ്വസിച്ചിട്ടുള്ളവർ അവിശ്വാസികളെക്കുറിച്ച് ചിരിക്കുന്നതാണ്.
1: വചനം 35.
2: അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിലായി. യൻളുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക്കി യൻളുറൂൻ,
0: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 36.
2: ഹൽ സുവിബ, പ്രതിഫലം നൽകപ്പെട്ടുവോ. അൽ കുഫാറു, അവിശ്വാസികൾക്ക്. മാ കാനു, അവരായിരുന്നതിന്. യഫ് അലൂൻ, ചെയ്യും.
3: ഹൽ സുവിബൽ കുഫാറു മാ കാനു യഫ് അലൂൻ,
0: അവിശ്വാസികൾക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതിനു പ്രതിഫലം നൽകപ്പെട്ടുവോ.
4: അതെ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മേൽ വിവരിച്ച പ്രകാരമായിരിക്കെ ആ പ്രതിഫലം ലഭിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതും അവർക്ക് അനുയോജ്യവുമായ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നതിൽ ഒട്ടും സംശയമില്ല.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറത്തു തക്വീർ 1-ാമത്തെ വചനം മുതൽ 21 വരെയുള്ള വചനങ്ങളാകുന്നു ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നിങ്ങൾ കേട്ടത്.
6: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റത്തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികൾ ഉണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്

0: ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിന്റെ മുമ്പാണിത്, ഇന്നതിന്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഇതിന്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിന്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റെതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറ തഖ്വീർ ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
0: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയ്യിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തു തക്വീറാണ്. 29 ആയത്തുകൾ അതിലുണ്ട്. സൂറത്തു തക്വീർ 81-ാമത്തെ സൂറത്താണ്. അതിലെ തജ്വീദിൻ്റെ നിയമങ്ങൾ നോക്കാം. ശ്രദ്ധിക്കട്ടോ. വഇദൻ നുജൂമുൻ കദറത്. നൂനുസാക്കിനക്ക് ശേഷം ഖാഫാണ്. അപ്പോൾ ഏതാ നിയമം? ഇഖ്ഫാ, നന്നായിട്ട് മണിച്ചോത, മീൻശരി പോലെ. പിന്നെ സുയ്യറത്ത് ഇദൽ അഷാറത്ത് ഇലത്ത്. പിന്നെ ബി അയ്യിദംബിൻ, ആ നൂനെ മീമാക്കി മാറ്റണം, എന്നിട്ട് ഊന്നത്തോട് കുടിച്ചരിക്കുക. ദംബിൻ, അങ്ങനെ എങ്ങനെ? പിന്നെ ഇഖ്ഫാ ആണ്. പിന്നെ വൈദ സമാ കുശത്ത് മദ് സമാഇന് മദ് മദ് മുത്തസിൽ. അലിമത്ത് നഫ്സുമ്മ, തൻവീന് ശേഷം മീമ്. ഇത് ഖാബി ഗുന്ന. വസ്സുബ്ഹ് ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇന്നഹു, അവിടെ ഒരു ചെറിയ വാവ് ഉള്ളതുപോലെ ഉച്ചരിക്കണം. ഇന്നഹു, ഇന്നഹു എന്ന് പറഞ്ഞാൽ പോരാ. ഇന്നഹു റഖൗലു. പിന്നെ റസൂലിൻ കരീം, റസൂലിക്ക ഇഖ്ഫാ. ദീ ഖുവ്വത്തിൻ, തൻവീന് ശേഷം ഐനാണ്. ഇൽഹാർ, ഒട്ടും മണിക്കേണ്ടതില്ല. പിന്നെ ഇന്ദ, എന്താ വേണ്ടത്? നൂനുസാക്കിനക്ക് ശേഷം ദാലാണ്. അപ്പോൾ ഇഖ്ഫാ ഇന്ദ ദിൽ അർശി മക്കീൻ മുത്താഇൻ സമ്മ, അത് വീണ്ടും ഇഖ്ഫാ ത ആണ്. അമീൻ. ഒമാ സാഹിബ് കുംബി മജ്നൂൻ, സാഹിബ് കുംബി ولقد رآه بالأفق المبين وما هو الغيب بظنين بقول شيطان الر شيطان الر أم إدغام بلا غنى تنوين ششم رآن فإن تذهبون إن هو إلا ذكر لل أم تنوين ششم لا معنى وطم غنى تلاذي ذكر لل بنا لمن شاء لمن شاء نون ساكنك ششم شينان إخفاء أنا يتمنيكيا شاء مد شاء بنا منكم തന്നുവിന് ശേഷം കാഫാണ്. ഇഖ്ഫാ. പിന്നെ അയ്യസ്തഖീം, ഇദ്ഗാം ബിഗുന്ന. അയ്യ വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ് ഒക്കെ മദ്ദ്. ഇല്ലാ അയ്യ, തന്നുവിന് ശേഷം യാ, ഇദ്ഗാം ബിഗുന്ന. അപ്പം കോദാം. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം.
3: അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം.
0: بسم الله الرحمن الرحيم.

0: الجحيم سعرت
1: وإذا الجحيم سعرت
0: وإذا الجنة أزلفت

0: അൽഹംദുലില്ലാ. അപ്പോൾ ഈ സൂറത്ത് കഴിഞ്ഞു. അടുത്തത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറ തഖ്‌വീർ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 469-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: معه واستحيوا نساءهم وما كيد الكافرين إلا في ضلال.
1: ബാറക് അല്ലാഹു ഫീക്കും ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 469-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിജി.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1-19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: ഇദൽ ജിബാലു നുസിഫത്ത്. സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്. വൽ മുർസലാത്തി ഉർഫ, ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഫൽ ആസിഫാത്തി അസ്ഫ. ഫൽ ആസിഫാത്തി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാത്തി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ വന്നാശിറാത്തി നശ്റ. വന്നാശിറാത്തി നശ്റ, നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക. ഫൽഫാരിഖാത്തി ഫർഖ. ഫൽഫാരിഖാത്തി ഫർഖ. ഫർഖ, ഖാഫിന് പകരം കാഫാകുന്നത് ഫർഖ. ഇങ്ങനെ ഫർഖ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ് അതിൻ്റെ മഖ്റജ്. ഫൽ ഫാരി ഖാതി ഫർഖ എന്ന് തന്നെ പറയുക. ഫൽ മുൽഖിയാതി ദിക്റ. ദിക്റ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്. ഉദ്റൻ ഔ നുദ്റ. ഉദ്റൻ ഔ നുദ്റ, ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്, ഉദ്റൻ. ഉദ്റൻ ഔ നുദ്റ. ഇന്നമാ തുഅദൂന ലവാഖിഅ. ഇതിൽ ലവാഖിഅ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഫഇദൻ നുജൂമു തുമിസത്. ഫഇദൻ നുജൂമു തുമിസത്. തു തുമിസത്, അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്ത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത്ത് ത്വാഇന ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: വഇദസ്സമാഉ ഫുരിജത്. വഇദസ്സമാഉ ഫുരിജത്. വഇദൽ ജിബാലു നുസിഫത്. വഇദർ റുസുലു ഉഖിതത്. വഇദർ റുസുലു ഉഖിതത്.
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത്, ഖാഫിന് ആണ് ശബ്ദ്.
1: വഇദർ റുസുലു ഉഖിതത്. ലിഅയ്യി യൗമിൻ ഉജ്ജിലത്.
0: ഇവിടെ ലിഅയ്യി യൗമിൻ ഉജ്ജിലത്. ഉജ്ജിലത് ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം. ഉജ്ജിലത്.
1: ലിഅയ്യി യൗമിൻ ഉജ്ജിലത്. ലിയൗമിൽ ഫസ്ലി വമാ അദ്റാക മാ യൗമുൽ ഫസ്ല്.
0: രണ്ട് സ്ഥലത്തും ഫസ്ല്. ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ല് എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ല്. റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്റാക,
0: അത് അദ്റാക എന്നല്ല പറയേണ്ടത്,
1: അദ്റാക. വമാ അദ്റാക മാ യൗമുൽ ഫസ്ൽ.

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ, ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദിൽ ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ ഔവലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ ഔവലീൻ, അലം നുഹ്ലിക്കിൽ ഔവലീൻ.

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്, നുത്ബിഉ. ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് ഖൽഖല ചെയ്യാൻ പാടില്ല. നുത്ബിഉ. ثم نتبعهم الآخرين ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, كذلك نفعل بالمجرمين. نفعل

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആൽ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഹ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഹാഖ 13 മുതൽ 37 വരെ വചനങ്ങൾ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അഹ്സാബിലെ 41 വരെയുള്ള ആയത്തുകളും സൂറത്തു സബർ പൂർണ്ണമായും സൂറത്തു ഫാത്തിറിലെ 1 മുതൽ 45 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് വാദിൽ അലിയമാനി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. സൂറത്തു അഹ്സാബിലെ 41 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളും സൂറത്തു സബ് പൂർണ്ണമായും സൂറത്തു ഫാത്തിറിലെ 1 മുതൽ 45 വരെയുള്ള ആയത്തുകളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടത്. പാരായണം നിർവഹിച്ചത് വാദിർ അലിയമാനി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്നും സൂറത്ത് തക്വീറിലെ 22 മുതൽ 29 വരെയുള്ള വചനങ്ങൾ ഇപ്പോൾ തഫ്സീർ അമാനിയിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാം.
1: അധ്യായം 84, സൂറത്തുൽ ഇൻഷിഖാഖ്, പൊട്ടിപ്പിളരൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 25.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: ഇദ സമാഉ, ആകാശം ആകുമ്പോൾ. ഇൻശഖത്, അത് പിളരുക.
2: ഇദ സമാഉ ശഖത്,
1: ആകാശം പിളരുമ്പോൾ.
3: വചനം 2.
1: വഅദിനത്, അത് ചെവി കൊടുക്കുകയും. ലിറബ്ബിഹ, അതിന്റെ റബ്ബിന്. വഹഖത്, അത് കടമപ്പെടുകയും ചെയ്തിരിക്കുന്നു.
2: വഅദിനത് ലിറബ്ബിഹ വഹഖത്,
1: അത് അതിന്റെ റബ്ബിന് ചെവി കൊടുക്കുക അഥവാ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അത് അതിനു കടമപ്പെട്ടിരിക്കുന്നതാനും.
3: വചനം 3.
1: വഇദൽ അർദ്ദു, ഭൂമി ആകുമ്പോൾ. മുദ്ദത്, അത് നീട്ടപ്പെടുക.
2: വഇദൽ അർദ്ദു മുദ്ദത്,
1: ഭൂമി പരത്തി നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ.
3: വചനം 4.
1: വഅൽഖത്, അത് ഇടുകയും. മാ ഫീഹ, അതിലുള്ളത്. വതഖല്ലത്, അത് ഒഴിവാകുകയും കാലിയാകുകയും.
2: وألقت ما فيها وتخلت,
1: അതിലുള്ളതിനെ അത് വെളിക്ക് ഇടുകയും അത് ഒഴിവായി തീരുകയും ചെയ്യുമ്പോൾ.
3: വചനം 5.
1: وأذنت, അത് ചെവി കൊടുക്കുകയും. ലിറബ്ബിഹ, അതിന്റെ റബ്ബിന്. വഹഖത്, അത് കടമപ്പെടുകയും ചെയ്തിരിക്കുന്നു.
2: وأذنت لربها وحقت,
1: അത് അതിന്റെ റബ്ബിനു ചെവി കൊടുക്കുക അഥവാ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അത് അതിനു കടമപ്പെട്ടിരിക്കുന്നതാനും.
4: അതെ, ഇതെല്ലാം സംഭവിക്കുന്ന ആ അതിഗൗരവ ഘട്ടത്തിലാണ് പുനരുത്ഥാനവും തുടർന്നുള്ള രക്ഷാശിക്ഷാ നടപടി മുതലായവയും സംഭവിക്കുന്നത് എന്ന് താൽപ്പര്യം. ആകാശം പൊട്ടിപ്പിളരുക, ഭൂമി നിരത്തി പരപ്പാക്കുക, ലോകാരംഭം മുതൽക്കുള്ള മനുഷ്യരടക്കം ഭൂമി ഉൾക്കൊള്ളുന്ന വസ്തുക്കളെയെല്ലാം വെളിക്കു കൊണ്ടുവരിക മുതലായവ അന്നത്തെ സംഭവ വികാസങ്ങളാണെന്ന് ഇതിനു മുമ്പുള്ള സൂറത്തുകളിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടതാണ്. ആകാശവും ഭൂമിയും എത്രയോ വൻ സൃഷ്ടികളാണെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന വരുമ്പോൾ അവ ആ കൽപ്പനക്ക് പൂർണ്ണമായും വിധേയമാകുന്നു. കൽപ്പന അവയിൽ നടപ്പാകുവാൻ യാതൊരു തടസ്സവും ഉണ്ടായിരിക്കയില്ല, ഉണ്ടാകുവാൻ അവകാശവുമില്ല. എല്ലാം അവൻ്റെ സൃഷ്ടിയും അവൻ്റെ ഉദ്ദേശമനുസരിച്ച് മാത്രം നിലനിന്നു വരുന്നതുമാണല്ലോ.
3: വചനം 6.
1: യാ അയ്യുഹൽ ഇൻസാനു, ഹേ മനുഷ്യ. ഇന്നക കാദിഹുൻ, നിശ്ചയമായും നീ അധ്വാനപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്, നിശ്ചയമായും നീ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവനാണ്. ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്ക്. കദ്ഹൻ, ഒരു അധ്വാനം. ഫമുലാഖീഹ്, അങ്ങനെ അവനെ കണ്ടുമുട്ടുന്നവനാണ്.

0: ഹേ മനുഷ്യ, നിശ്ചയമായും നീ നിന്റെ റബ്ബിങ്കലേക്കു തീവ്രമായ അധ്വാനം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നീ അവനുമായി കണ്ടുമുട്ടുന്നവനാകുന്നു.
1: മനുഷ്യ, നിന്റെ ജീവിതകാലം അത്രയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധ്വാനിച്ചും ക്ലേശപ്പെട്ടും കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. നന്മയിലാകട്ടെ തിന്മയിലാകട്ടെ നിനക്കത് സഹജമാണ്. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ നീ മരണമടയുകയും നിന്റെ റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരികയും ചെയ്യും. അവന്റെ മുമ്പിൽ നിന്റെ കഴിഞ്ഞകാല ചെയ്തികളെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നിന്റെ ആ അധ്വാനം നിനക്കു തന്നെ ഗുണകരമായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊള്ളുക എന്ന് സാരം. ഇമാം മുസ്ലിം റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു:
2: കുല്ലുന്നാസി യഗദു ഫബായിഉ നഫ്സഹു ഫമുഅതിഖുഹ ഔ മുബിഖുഹ.
1: ഓരോ മനുഷ്യനും കാലത്തു പുറപ്പെടുന്നു, എന്നിട്ട് അവർ സ്വന്തം ദേഹത്തെ വിറ്റുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്നുകിൽ അതിനെ രക്ഷപ്പെടുത്തുന്നവനോ അല്ലെങ്കിൽ അതിനെ നാശപ്പെടുത്തുന്നവനോ ആയിരിക്കും അവൻ. മുസ്ലിം.
3: വചനം 7.
0: ഫഅമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ, ഊതിയ, അവന് നൽകപ്പെട്ടു, കിതാബഹു, അവന്റെ ഗ്രന്ഥം, ബിയമീനിഹി, അവന്റെ വലങ്കയ്യിൽ. എന്നാൽ അപ്പോൾ ഏതൊരുവനു അവന്റെ ഗ്രന്ഥം അവന്റെ വലം കയ്യിൽ കൊടുക്കപ്പെട്ടുവോ.
3: വചനം 8.
0: ഫസൗഫ, എന്നാൽ വഴിയെ, യുഹാസബു, അവൻ വിചാരണ ചെയ്യപ്പെടും, ഹിസാബൻ, ഒരു വിചാരണ, യസീറൻ, ലഘുവായ.
4: فسوف يحاسب حسابا يسيرا.
0: എന്നാൽ അവൻ വഴിയെ ലഘുവായ ഒരു വിചാരണ ചെയ്യപ്പെടുന്നതാണ്.
3: വചനം 9.
0: വയൻഖലിബു, അവൻ തിരിച്ചു പോകുകയും ചെയ്യും, ഇല അഹ്ലിഹി, തന്റെ സ്വന്തക്കാരിലേക്ക്, മസ്റൂറ, സന്തുഷ്ടനായി.
4: وَيَنْقَلِبُ إِلَىٰ أَهْلِهِ مَسْرُورًا.
0: അവൻ തന്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായിക്കൊണ്ട് തിരിച്ചു പോകുകയും ചെയ്യും.
1: റബ്ബുമായി കണ്ടുമുട്ടുമ്പോൾ മനുഷ്യൻ ഒന്നുകിൽ സജ്ജനങ്ങളിൽപ്പെട്ടവനായിരിക്കും, അല്ലെങ്കിൽ ദുർജനങ്ങളിൽപ്പെട്ടവനും. ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ അവന് തന്റെ കർമ്മരേഖയാകുന്ന ഗ്രന്ഥം വലങ്കയ്യിൽ നൽകപ്പെടും. വലതുഭാഗം ശുഭലക്ഷണവും വിജയസൂചനയുമാകുന്നു. അവന് നാമമാത്രമായ ഒരു ലഘുവിചാരണ മാത്രമേ നേരിടേണ്ടി വരികയുള്ളൂ. അതിൻ്റെ പര്യവസാനം ഗുണമായിരിക്കുകയും ചെയ്യും. അങ്ങനെ അത് കഴിയുമ്പോൾ അവൻ തൻ്റെ ആൾക്കാരുടെ അടുക്കലേക്ക് വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി മടങ്ങിച്ചെല്ലുകയും ചെയ്യും. അവൻ്റെ സ്വന്തക്കാർ അഥവാ ആൾക്കാർ അഹ്ലുഹു എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ, സദ്വൃത്തരായ അവൻ്റെ കൂട്ടുകാർ, കുടുംബാംഗങ്ങൾ മുതലായവരോ സ്വർഗത്തിൽ അവന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്വന്തക്കാരോ ആകാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും വിചാരണ കർശനമാക്കപ്പെടുന്ന പക്ഷം അവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഞാൻ ചോദിച്ചു, വലതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവർ ലഘുവായ വിചാരണ ചെയ്യപ്പെടും, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ തിരുമേനി പറഞ്ഞു, അത് ഒരു കാര്യമായ വിചാരണയല്ല, ഒരു പ്രദർശനം അഥവാ കർമ്മരേഖ കാട്ടിക്കൊടുക്കൽ മാത്രമാകുന്നു. ഖിയാമത്തു നാളിൽ ആരൊരാളുടെ വിചാരണ കർശനമായി നടത്തപ്പെട്ടുവോ അവൻ ശിക്ഷയ്ക്കു വിധേയനാകുന്നതാണ്. ബുഖാരി മുസ്ലിം.
3: വചനം 10.
0: വഅമ്മാമൻ, എന്നാൽ യാതൊരുവൻ, ഊതിയ, അവനു നൽകപ്പെട്ടു, കിതാബഹു, തന്റെ ഗ്രന്ഥം, വറാഅ, പിന്നിലൂടെ, ലഹ്രിഹി, അവന്റെ മുതുകിന്റെ. ഏതൊരുവനു അവന്റെ ഗ്രന്ഥം അവന്റെ മുതുകിന്റെ പിന്നിലൂടെ കൊടുക്കപ്പെട്ടുവോ.
3: വചനം 11.
0: ഫസൗഫ, എന്നാൽ വഴിയെ, യദ്ഉ, അവൻ വിളിക്കും, സുബൂറ, നാശം, കഷ്ടപ്പാട്.
4: ഫസൗഫ യദ്ഉ സുബൂറ,
0: അവൻ വഴിയെ നാശത്തെ വിളിച്ചു നിലവിളിക്കുന്നതാണ്.
3: വചനം 12.
0: വയസ്ല, അവൻ കടക്കുകയും ചെയ്യും, എരിയുകയും ചെയ്യും, സഈറോ, കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ, നരകത്തിൽ. ആളിക്കത്തുന്ന അഗ്നിയിൽ അവൻ കടന്നെരിയുകയും ചെയ്യും.
1: ദുർജനങ്ങളായ ആളുകൾക്ക് അവരുടെ കർമ്മരേഖ അവരുടെ പിൻഭാഗത്തുനിന്ന് ഇടതുകൈയിലായിരിക്കും നൽകപ്പെടുക. ഇത് അശുഭലക്ഷണവും പരാജയ സൂചനയും തന്നെ. അവരുടെ വിചാരണ വളരെ കർശനവുമായിരിക്കും. ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോഴേക്കും അവരുടെ കുറ്റങ്ങളും പര്യവസാനവും അവർക്ക് വ്യക്തമായി തെളിഞ്ഞു കാണും. അയ്യോ കഷ്ടമേ എന്ന് നിലവിളിക്കൂട്ടുകയും ചെയ്യും. പക്ഷേ ഫലമെന്ത്? നരകം തന്നെ അവർക്കാധാരം. ദുർജനങ്ങളുടെ ഏട് അവരുടെ പിന്നിൽ കൂടി കൊടുക്കുമെന്ന് ഇവിടെയും ഇടങ്കയിൽ കൊടുക്കുമെന്ന് 69:25 പറഞ്ഞതിൽ നിന്ന് സജ്ജനങ്ങളുടെ ഗ്രന്ഥം അവരുടെ മുമ്പിൽ കൂടിയായിരിക്കും വലങ്കയിൽ നൽകുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ്.
3: വചനം 13.
0: ഇന്നഹു കാന, കാരണം അവനായിരുന്നു. ഫി അഹ്ലിഹി, തന്റെ സ്വന്തക്കാരിൽ. മസ്റൂറ, സന്തുഷ്ടൻ.
4: ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ,
0: കാരണം അവൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ വെച്ച് സന്തുഷ്ടനായിരുന്നു.
3: വചനം 14.
0: ഇന്നഹു ദന്ന, നിശ്ചയമായും അവൻ ധരിച്ചു. അല്ല യഹൂർ, അവൻ മടങ്ങി വരുന്നതേ അല്ല എന്ന്.
4: ഇന്നഹു ദന്ന അല്ല യഹൂർ,
0: അവൻ ധരിച്ചു അവൻ അല്ലാഹുവിങ്കലേക്ക് മടങ്ങി വരുന്നതേ അല്ല എന്ന്.
3: വചനം 15.
0: ബല, ഇല്ലാതെ. ഇന്ന റബ്ബഹു, നിശ്ചയമായും അവന്റെ റബ്ബ്. കാന ബിഹി, അവനെക്കുറിച്ചായിരിക്കുന്നു. ബസീറോ, കണ്ടറിയുന്നവൻ.
4: ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറോ,
0: ഇല്ലാതെ അഥവാ മടങ്ങാതിരിക്കുകയില്ല. നിശ്ചയമായും അവന്റെ റബ്ബ് അവനെപ്പറ്റി കണ്ടറിയുന്നവനായിരുന്നു.
1: സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ചിന്തയോ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമോ ഇല്ലാതെ തന്റെ സ്വന്തക്കാരുടെയും ആൾക്കാരുടെയും കൂട്ടത്തിൽ തികച്ചും സംതൃപ്തനും സന്തുഷ്ടനുമായിക്കൊണ്ട് അവൻ അവന്റെ ഐഹിക ജീവിതം കഴിച്ചുകൂട്ടി. അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരികയില്ലെന്നാണ് അവർ ധരിച്ചുവെച്ചത്. ഇതാണ് ഈ ദുർഗതിക്കു കാരണം. പക്ഷേ അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു വരാതെയും അവന്റെ പിടുത്തത്തിൽ അകപ്പെടാതെയും ഇരിക്കുക സാധ്യമല്ല തന്നെ. അവനെ സൃഷ്ടിച്ചു വളർത്തി വരുന്ന അവന്റെ രക്ഷിതാവ് സദാ അവനെ കണ്ടും വീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ.
5: മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ അമാനിയിൽ നിന്നും സൂറത്ത് തക്വീറിലെ 22 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
6: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
7: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
8: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
6: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ യൂസുഫിലെ 69 മുതൽ 87 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 177 മുതൽ 182 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് സൂറ അന്നിസായിലെ 136 മുതൽ 140 കൂടിയ വചനങ്ങൾ പാരായണം, അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ അന്നിസയിലെ 136 മുതൽ 140 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനൈചി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും മനുഷ്യഹൃദയങ്ങൾക്ക് എന്നും തേനാമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. ഏറെ ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 29-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ തഫ്സീറുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഈ വചനം നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധമുള്ള ഒരു വചനമാണെന്നത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതാണ്. പൂർവ വേദക്കാരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജുമഅയിൽ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. മസലുൽ ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹ. തൗറാത്ത് വഹിപ്പിക്കപ്പെട്ട ആളുകൾ പിന്നെ അത് വഹിക്കാതിരിക്കുകയും ചെയ്തവർ. കമസലിൽ ഹിമാർ, അവർ കഴുതകളെപ്പോലെയാകുന്നു. യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന ഏടുകൾ ചുമക്കുന്ന കഴുതകളെപ്പോലെ. എന്നു പറഞ്ഞാൽ ഒരു ഗ്രന്ഥത്തിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവർ ആ ഗ്രന്ഥത്തിൻ്റെ അധ്യാപനങ്ങൾക്ക് തീർത്തും വിരുദ്ധമായി ജീവിക്കുക എന്നത് മൃഗതുല്യമാണെന്നതാണ് അള്ളാഹുവിൻ്റെ ആ പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ. വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ധാരാളം ആളുകൾ, ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന്, അതിൻ്റെ മൗലികമായ അധ്യാപനങ്ങളിൽ നിന്ന് പോലും വ്യതിചലിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നത് ഏറെ ഖേദകരമായ കാര്യമാണ്. വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യപൂർവ്വം എടുത്തു പറയുന്ന ഖുർആനിൻ്റെയും അതേപോലെ തന്നെ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച പ്രവാചകൻ്റെയും ഏറ്റവും വലിയ ദൗത്യം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാകുന്നു. ആ ഏകത്വം പോലും കൃത്യമായി ഉൾക്കൊള്ളാത്ത, അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് കടകവിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവർ പോലും തങ്ങൾ ഖുർആനിൻ്റെ അനുയായികളാണ് എന്ന് പറയുന്നവരിൽ ഉണ്ട് എന്നത് വിരോധാഭാസമാകുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോഴും, മക്ബറുകളിലേക്ക് പോകുന്ന ഔലിയാക്കന്മാരെന്ന് പേരിട്ട് വിളിക്കുന്നവരെ അനുഗ്രഹത്തിന് വേണ്ടി സമീപിക്കുന്ന, അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പല കേന്ദ്രങ്ങളിലേക്കും തീർത്ഥാടനം പോകുന്ന മുസ്ലിം പേരുകളുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഇവിടെയാണ് ഈ വചനം നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നത്. അള്ളാഹു ഈ ഗ്രന്ഥം ഇറക്കിയത് ലിയദ്ദബ്ബറു ആയാത്തി, ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാൻ വേണ്ടിയാകുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഖുർആനിൻ്റെ ഭാഷയും അത് പറയുന്ന കാര്യങ്ങളും കൃത്യമായി തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. പക്ഷേ ഖുർആനിൻ്റെ ആശയമറിയുന്നവർ, ശരിയായ വിവരണം മനസ്സിലാക്കുന്നവർ സമൂഹത്തിൽ വളരെ വിരളമാണെന്നത് നമ്മെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആൻ പഠന ക്ലാസുകൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. പീസ് റേഡിയോ പോലെയുള്ള ഇത്തരം സംവിധാനങ്ങൾ പല രൂപത്തിലും വിശുദ്ധ ഖുർആൻ സാധാരണ മനുഷ്യരിലേക്ക് അതിൻ്റെ ആശയങ്ങൾ പകർന്നു നൽകാൻ, ശരിയായ വ്യാഖ്യാനം പ്രവാചകൻ പഠിപ്പിച്ച, സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹും മനസ്സിലാക്കിയ, സലഫു സ്വാലിഹീങ്ങൾ കൃത്യമായി ഗ്രഹിച്ച ആ വ്യാഖ്യാനങ്ങൾ സമൂഹത്തിലേക്ക് നൽകാൻ, പകർന്നു നൽകാൻ നൽകുന്ന സേവനങ്ങൾ ശ്രമിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്നത് കൂട്ടത്തിൽ നാം ഓർക്കേണ്ട കാര്യമാണ്. എന്നിരുന്നാൽ പോലും വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതില്ല, ആശയം ഗ്രഹിക്കേണ്ടതില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ പ്രത്യേകമായ പുണ്യം പോലുമില്ല എന്ന് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്ന പുരോഹിതന്മാർ സത്യത്തിൽ ഈ ഗ്രന്ഥത്തോട് കാണിക്കുന്ന കടുത്ത ധിക്കാരമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പറഞ്ഞ കാര്യം ലിയദബ്ബറു ആയാത്തിഹി എന്ന് പ്രത്യേകമായി പറഞ്ഞ ആ കാര്യം ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള വിശദീകരിക്കുന്നു. അതായത് ദുൽ ഉഖൂലി വഹിയ അൽ അൽബാബ് ജംഉ ലുബ്ബിൻ വഹുവ അൽ അഖൽ. ബുദ്ധിയുള്ളവർക്ക് ഈ ഗ്രന്ഥത്തിൽ ഗുണപാഠമുണ്ട്, അവർക്ക് ഓർക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ലുബ്ബ് എന്ന് പറഞ്ഞാൽ കാമ്പ് എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബുദ്ധി എന്നതാണ്. അത് അതിൻ്റെ ബഹുവചനമാണ് അൽബാബ് എന്നത്. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്ന കൂട്ടത്തിൽ ഹസനുൽ ബസ്രി റഹ്മഹുള്ളയുടെ ഒരു വചനം എടുത്തുകൊടുക്കുന്നു. വല്ലാഹി മാ തദബ്ബുറുഹു ബിഹിഫ്ലി ഹുറൂഫിഹി വഇദാ ഇദാഅതി ഹുദൂദിഹി. അല്ലാഹുവാണ് സത്യം, ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക്ഷരങ്ങൾ മനഃപ്പാടമാക്കലും ഇതിൽ പരാമർശിക്കുന്ന പറയുന്ന വിധികൾ, നിയമങ്ങൾ, അതിർവരമ്പുകൾ അത് പാഴാക്കലുമല്ല. ഹത്ത ഇന്ന അഹദഹും ലയഖൂൽ, ഒരാൾ പറയുന്നു ഖറഅ്തുൽ ഖുർആന കുല്ല, ഞാൻ ഖുർആൻ മുഴുവനായിട്ട് പാരായണം ചെയ്തുവെന്ന്. മാ യുറാലഹു അൽ ഖുർആനു ഫീ ഖുലുഖിൻ വലാ അമലിൻ, എന്നാൽ അത് പറയുന്ന ആളുടെ ജീവിതത്തിൽ അയാളുടെ സ്വഭാവത്തിൽ ഖുർആൻ കാണുന്നില്ല, പ്രവർത്തനത്തിൽ ഖുർആൻ കാണുന്നില്ല. ഇത് ഖുർആനിനോട് കാണിക്കുന്ന ധിക്കാരമാകുന്നു, ഖുർആനിനോട് കാണിക്കുന്ന നന്ദികേടാകുന്നു. യഥാർത്ഥത്തിൽ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ആ ഓത്ത്, ആ പാരായണം അത് ഓതുന്ന മനുഷ്യനിൽ സ്വാധീനിക്കണം എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു ഫീഹി ഖൈറുൻ കസീറുൻ വഇൽമുൻ ഗസീറുൻ. ഈ ഗ്രന്ഥത്തിൽ ധാരാളം നന്മകളുണ്ട്, ധാരാളം എണ്ണമറ്റ അറിവുകളുണ്ട്. ഫീഹി കുല്ലു ഹുദ മിൻ ദലാലിൻ വശിഫാഉൻ മിൻ ദാഇൻ. എല്ലാത്തരം സന്മാർഗവും ഈ ഗ്രന്ഥത്തിലുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തരം ശമന ഔഷധവും ഈ ഗ്രന്ഥത്തിലുണ്ട്. വനൂറുൻ യുസ്തദാഉ ബിഹി ഫിദ്ദുലുമാത്ത്, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശം നൽകുന്ന പ്രകാശം ഈ ഗ്രന്ഥത്തിലുണ്ട്. വകുല്ലു ഹുക്മിൻ യഹ്താജു ഇലൈഹി അൽ മുകല്ലഫൂൻ, സൃഷ്ടികൾക്കാവശ്യമുള്ള ശാസനകൾ പാലിക്കാൻ കൽപ്പിക്കപ്പെട്ടവരായ മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ വിധികളും ഈ ഗ്രന്ഥത്തിലുണ്ട്. വഫീഹി മിനൽ അദില്ലത്തിൽ ഖതീഅ അലാ കുല്ലി മത്ലൂബ്, ഗണ്ണിതമായ പല പ്രമാണങ്ങളും ഈ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോ ഈ ഗ്രന്ഥം മുബാറക്കാണെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമാകുന്നു എന്നർത്ഥം. പിന്നെ ലിയദബ്ബറു ആയാത്തിഹി, അതിലെ വചനങ്ങൾ അവർ ചിന്തിക്കാനെന്ന് പറഞ്ഞാൽ ഐ ഹാദിഹിൽ ഹിക്മ മിൻ ഇൻസാലിഹി ലിയദബ്ബറു നാസു ആയാത്തിഹി. അള്ളാഹു ഈ ഗ്രന്ഥം ഇറക്കിയതിൻ്റെ ലക്ഷ്യം, അതിലടങ്ങിയിരിക്കുന്ന യുക്തി മനുഷ്യർ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഫയസ്തഖ്രിജു ഇൽമഹ വയതഅമ്മലു അസ്റാറഹ വഹുക്മഹ, ആ ഗ്രന്ഥത്തിൽ അവർ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലുള്ള വിജ്ഞാനങ്ങൾ അവർ പുറത്തെടുക്കാനും അതിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ അവർ ചിന്തിച്ചു മനസ്സിലാക്കാനും അതിലെ വിധികൾ അവർ മനസ്സിലാക്കാനുമാകുന്നു. ഫഇന്നഹു ബിത്തദബ്ബുരി ഫീഹി വത്തഅമ്മുലി ലിമഅനീഹി വഇആദത്തിൽ ഫിക്രി ഫീഹാ മറത്തൻ ബഅദ മറത്തിൻ തുദരിക്കു ബറകതഹു വഖൈറഹ. ആ ഗ്രന്ഥത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കും തോറും ധാരാളം നന്മകൾ അവർക്ക് ലഭിക്കും, അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. വഹാദ യദുല്ലു അലൽ ഹസ്സി അലാ തദബ്ബുരിൽ ഖുർആൻ, ഇത് ഖുർആൻ ചിന്തിക്കാൻ വേണ്ടി, ഖുർആനിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയുള്ള പ്രേരണയാകുന്നു. വഅന്നഹു മിൻ അഫ്ദലിൽ അഅ്മാൽ, ഏറ്റവും വലിയ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനമാകുന്നു അത്. വഅന്നൽ ഖിറാഅത്ത അൽ മുസ്തലിമത അല തദബ്ബുരി അൽ മുസ്തമിലത അല തദബ്ബുരി അഫ്ദലു മിൻ സുർഅത്തി തിലാവ. വളരെ ശ്രദ്ധേയമാണ് സഅദി റഹ്മഹുള്ള പറയുന്ന ആ വാക്യം. വഅന്നൽ ഖിറാഅത്തൽ മുസ്തമില അല തദബ്ബുരി, ചിന്തിച്ചുകൊണ്ടുള്ള പാരായണം ചെയ്യൽ, അഫ്ദലു മിൻ സുർഅത്തി തിലാവ, വേഗത്തിൽ ഓതി തീർക്കുന്ന പാരായണത്തേക്കാൾ ശ്രേഷ്ഠകരമാകുന്നു. അല്ലത്തീ ലാ യഹ്സുലു ബിഹാ ഹാദൽ മഖ്സൂദ്, ധൃതി പിടിച്ചുകൊണ്ടുള്ള വേഗത്തിലുള്ള പാരായണം കൊണ്ട് ഖുർആൻ എന്തിനു വേണ്ടിയാണോ അള്ളാഹു അവതരിപ്പിച്ചത് ആ ലക്ഷ്യം നേടിയെടുക്കുക സാധ്യമല്ല. പിന്നെ വലിയ തദക്കറ ഉലുൽ അൽബാബ് ഐ ഉലുൽ ഉഖൂലി സ്വഹീഹ, തെളിഞ്ഞ ബുദ്ധിയുള്ളവർ, വക്രതയില്ലാത്ത ബുദ്ധിയുള്ളവർ, അവർ ഓർമ്മിക്കുവാൻ വേണ്ടി. യതദക്കറൂന ബി തദബ്ബുരിഹിം ലഹ കുല്ല ഇൽമിൻ മത്ലൂബിൻ, ആവശ്യമുള്ള എല്ലാ അറിവുകളും അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നു ഈ ഗ്രന്ഥത്തിലൂടെ. ഫദല്ല ഹാദ അല അന്നഹു ബിഹസ്ബി ലുബ്ബിൽ ഇൻസാനി വഅഖ്ലിഹി യഹ്സുലു ലഹു അത്തദക്കുറു വൽ ഇൻതിഫാഉ ബിഹാദൽ കിതാബ്. ഈ പരാമർശത്തിലടങ്ങിയ മറ്റൊരു പൊരുൾ, ഓരോ മനുഷ്യൻ്റെയും ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും അവനവനെക്കൊണ്ട് സാധിക്കും. അതാണ് വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ഓർമ്മിക്കുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് വിശദീകരിക്കുന്നു, ബറക്കത്തുൽ ഖുർആനി മിൻ ഇദ്ദത്തി ഔജുഹിൻ, ഖുർആനിൻ്റെ അനുഗ്രഹം, ഖുർആനിൻ്റെ ബറക്കത്തെന്ന് പറഞ്ഞാൽ ധാരാളമുണ്ട്, വ്യത്യസ്ത കോണിലൂടെ നാം അത് നോക്കിക്കാണുമ്പോൾ. അൽ വജുഹുൽ അവ്വൽ, ഒന്നാമത്തേത്, ഫി സവാബിൽ ഹാസിരി ബി തിലാവത്തിഹി ഫഇന്നഹു മൻ ഖറഅ ഹർഫൻ മിൻഹു ഫലഹു ബികുല്ലി ഹർഫിൻ അശറു ഹസനാത്തിൻ വഹാദിഹി ബറക്കത്തുൻ അളീമ. പാരായണം കൊണ്ട് ലഭിക്കുന്ന പുണ്യമാണൊന്ന്. ഹദീസിൻ്റെ താല്പര്യപ്രകാരം ഒരു അക്ഷരമുരുവിട്ടാൽ 10 നന്മകളാണ് ആ മനുഷ്യൻ ലഭിക്കുക. ഇത് ഖുർആനിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഒരു ബറക്കത്ത് ഈ പറഞ്ഞ ബറക്കത്താകുന്നു. രണ്ടാമത്തേത്, മിൻ ഹൈസു അൽ അസറു അൽ മുതറത്തിബു അലാ സലാസത്തിൻ സവാ ഉൻ കാന ആമൻ ഔ ഖാസൻ ഫൽ ഖാസു മാ യഹ്സുലു ലിൽ ഇൻസാനി ബി തിലാവത്തിൽ ഖുർആനി മിൻ ഇൻഷിറാഹി സുദൂർ വനൂറുൽ ഖൽബ് വതുമഅനീനതുഹു കമാ ഹുവ മുജർറബുൻ ലിമൻ ഖറഅൽ ഖുർആൻ ബി തദബ്ബുരിൻ. ചിന്തിച്ചുകൊണ്ടും ആശയം ഗ്രഹിച്ചുകൊണ്ടും ഒരാൾ ഖുർആൻ ഓതുമ്പോൾ മനസ്സിന് അത് കുളിരേകുന്നു, സമാധാനം പ്രദാനം ചെയ്യുന്നു, മാനസികമായ വിശാലതയ്ക്കും വികാസത്തിനും അത് അവനെ സഹായിക്കുന്നു. വഅമ്മൽ ആമു ഫഇന്നല്ലാഹ തആല ഫതഹ ഹാദ ബിഹാദൽ ഖുർആൻ മഷാരിഖൽ അർദി വമഗാരിബഹ. ഈ ഗ്രന്ഥം, ഇതിൻ്റെ നന്മകൾ അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, വ്യാപകമായ നന്മകളും അനുഗ്രഹങ്ങളും ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈ ഗ്രന്ഥം മുഖേനയാണ് അള്ളാഹു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും ജയിച്ചടക്കിയത്. ഈ ഗ്രന്ഥം കൊണ്ടാണ് അള്ളാഹു അവർക്കതിന് സാധ്യത നൽകിയത്, അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത്. കിഴക്കും പടിഞ്ഞാറുമെല്ലാം ഖുർആൻ എത്താൻ, ഇസ്ലാം എത്താൻ, ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം അത് പകരാൻ, അത് പ്രകാശിക്കാൻ. വഇന്നൽ മുസ്ലിമീന ലമ്മാ കാനൂ മുതമസ്സിഖീന ബിഹാദൽ കിതാബി, വിശ്വാസികൾ മുസ്ലിങ്ങൾ ഈ ഗ്രന്ഥം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചപ്പോഴൊക്കെ, സാദു അൽ ആലമ കുല്ല, ലോകത്ത് എല്ലാ ഭാഗത്തും അവർക്ക് നേതൃത്വം കൈവന്നു. വല ശക്ക അന്ന ഹാദ മിനൽ ബറക്കത്തി ബിഹാദൽ ഖുർആൻ, ഒരു സംശയവും വേണ്ട, ഇത് ഖുർആനിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു, ബറക്കത്തിൽപ്പെട്ടതാകുന്നു എന്ന്. മറ്റൊന്ന്, അദ്ദേഹം ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഹസ്സൽ ഇൻസാന അല തദബ്ബുരിൽ ആയാത്തി. ഈ ആയത്ത് മറ്റൊന്നുകൂടി അറിയിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഓതേണ്ടത് എന്നതിന് ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. വഅൻ ലാ യുഖ്റഅൽ ഖുർആൻ ഖിറാഅത്തൻ ലഫ്ലിയ ഫഖത്ത്, അക്ഷരപരമായ ഒരു പാരായണം, കേവലം അക്ഷരപാരായണം മാത്രമല്ല, അതല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അക്ഷരപാരായണം നടത്തുന്ന ആളുകളെ അല്ലാഹു ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 76:8 വചനത്തിലൂടെ അല്ലാഹു ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ആ വചനത്തിൽ കാണാം, വമിൻഹും ഉമ്മിയൂന, അവരിൽ നിരക്ഷരന്മാരായ ആളുകളുണ്ട്. ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി, വേദഗ്രന്ഥത്തെക്കുറിച്ച് ചില ഊഹാപോഹങ്ങളല്ലാതെ അവർക്കൊന്നും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആളുകളെക്കുറിച്ച്, വേദക്കാരെക്കുറിച്ച് പറഞ്ഞത്, വേദഗ്രന്ഥത്തെക്കുറിച്ച് അവർക്ക് ഊഹാപോഹങ്ങൾ മാത്രമാണ് അറിയുക. എന്തുകൊണ്ട്? അവർ കേവലം അക്ഷരം പാരായണം ചെയ്യുന്നവരാകുന്നു. ആശയം ഗ്രഹിക്കാതെ, ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യത്തെ തിരിച്ചറിയാതെ കേവലം അക്ഷരങ്ങളെയാണവർ പിൻപറ്റുന്നത്. യഅനി ഖിറാഅത്തൻ ലഫ്ളിയ ഫഖത്. ദു ഫവസഫഹുമുല്ലാഹു ബിഅന്നഹും ഉമ്മിയൂൻ, അതുകൊണ്ട് അല്ലാഹ് അവരെ വിശേഷിപ്പിച്ചു, അവർ നിരക്ഷരന്മാരാകുന്നു. കാരണം ലിഅന്നഹും ലം യൻതഫിഉ ബിൽ ഖുർആനി, അവർ ഗ്രന്ഥം കൊണ്ട്, ഖുർആൻ കൊണ്ട് ഉപകാരമെടുത്തില്ല. ഇദ് ലാ യുംകിനു അയുൻതഫഉ ബിൽ ഖുർആനി ഇല്ലാ ബിഫഹ്മി മആനീ, ഖുർആനിന്റെ ആശയം ഗ്രഹിച്ചാലല്ലാതെ അതുകൊണ്ട് ഉപകാരമെടുക്കാൻ കഴിയില്ല. ഫഇദാ ലം തഫ്ഹമു മആനീഹി صار العربي والعجمي على حد سواء, ആശയം ഗ്രഹിക്കാതെ ഓതുന്നത് അറബിയാകട്ടെ അനറബിയാകട്ടെ ഒരുപോലെയാകുന്നു. അറബിയായതുകൊണ്ടോ അല്ലെങ്കിൽ അനറബിയായതുകൊണ്ടോ ഖുർആൻ കൊണ്ട് ഒരു ഫലവും അവർക്ക് ലഭിക്കുകയില്ല. ഖുർആനിൻ്റെ ശരിയായ ആശയം ഗ്രഹിക്കാതെ പാരായണം ചെയ്താൽ. മറ്റൊന്ന്, അന്ന തദബ്ബുറൽ ഖുർആൻ ഫറളുൻ, അദ്ദേഹം വിശദീകരിക്കുന്നു, ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കൽ അത് നിർബന്ധമായ കാര്യമാകുന്നു. ലി അന്നൽ അമല ബിൽ ഖുർആനി ഫറദുൻ, കാരണം ഖുർആൻ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കൽ നിർബന്ധമാണ് എന്നതുകൊണ്ട്. വലാ യത്തിമുൽ അമലു, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ഒരാൾക്ക് പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഇല്ലാ ബി തദബ്ബുരി, ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതിയാലല്ലാതെ. വമാ ലാ യത്തിമുൽ ഫറദു ഇല്ലാ ബിഹി ഫഹുവ ഫറദുൻ, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഒരു ഫറളായ കാര്യം ചെയ്യാൻ വേറൊരു കാര്യം അതാവശ്യമാണുണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഫറളായിട്ട് മാറും. വലാക്കിൻ ഹലി തദബ്ബുറു ഫറളു ഐനിൻ അം ഫറളു കിഫായ, മറ്റൊന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച, ഇത് വ്യക്തിപരമായ ബാധ്യതയാണോ അല്ല സാമൂഹ്യ ബാധ്യതയാണോ എന്നതാണ്. അവിടെ പറയുന്ന ഉത്തരം ഹസ്ബൽ ഹാൽ, അത് സന്ദർഭമനുസരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. ഖദ് യകൂനു ഫറളു ഐൻ, ചിലപ്പോഴത് വ്യക്തിപരമായ ബാധ്യതയായിട്ട് മാറും. വഖദ് യകൂനു ഫറളുൽ കിഫായ, ചിലപ്പോൾ സാമൂഹ്യ ബാധ്യതയായിട്ട് മാറും. ഏതായിരുന്നാലും അല്ലാഹുവിൻ്റെ കലാം കേവല പാരായണത്തിൽ ഒതുക്കാതെ അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിച്ചുകൊണ്ട്, ആശയം മനസ്സിലാക്കിക്കൊണ്ട്, ആ ഗ്രന്ഥത്തോട് പൂർണ്ണമായി കൂറുപുലർത്തിക്കൊണ്ടാകണം ഒരു യഥാർത്ഥ വിശ്വാസി ഗ്രന്ഥം പാരായണം ചെയ്യേണ്ടതെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കേവല പാരായണമല്ല ഈ ഗ്രന്ഥം അല്ലാഹു അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യമെന്നത് സൂറത്ത് സ്വാദിലെ 29 വചനം കൃത്യമായി നമ്മൾ അറിയിക്കുന്നു. ആ വചനം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഒരു ഗ്രന്ഥം, അൻസൽനാഹു, നാം അത് താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥം. ലിയദബ്ബറു ആയാതിഹി, അതിലെ വചനങ്ങൾ അവർ ചിന്തിക്കാൻ വേണ്ടി. വലിയതദക്കറ ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ളവർ ഓർമ്മിക്കുന്നതിന് വേണ്ടിയും. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. തുടർന്ന് 30 വചനം,
2: وَوَهَبْنَا لِدَاوُودَ سُلَيْمَانَ نِعْمَ الْعَبْدُ
1: നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. വവഹബ്ന, നാം പ്രദാനം ചെയ്തു. ലിദാവൂദ, ദാവൂദിന്. സുലൈമാന, സുലൈമാനെ. നിഅമ, വളരെ നല്ലത്, വളരെ നല്ലവനാണ്. അൽ അബ്ദു, ആ അടിയാൻ. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. അവ്വാബ്, വളരെ മടക്കം അല്ലെങ്കിൽ പശ്ചാത്താപം ഉള്ളവനാകുന്നു. അതായത് ദാവൂദിന് നാം സുലൈമാനെ പ്രദാനം ചെയ്തു. അദ്ദേഹം വളരെ നല്ല അടിയാൻ. നിശ്ചയമായും അദ്ദേഹം വളരെ മടക്കമുള്ള ആളാകുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ ദാവൂദ് അലൈഹിസ്സലാമിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചുമാണ് പരാമർശം. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂൽ തആല മുഖ്ബിറൻ, അള്ളാഹു അറിയിക്കുന്നു, അന്നഹു വഹബ, അള്ളാഹു നൽകി, ദാനമായി നൽകി. ലി ദാവൂദ, ദാവൂദിന്. സുലൈമാന, സുലൈമാനിനെ. ഐ നബിയൻ, പ്രവാചകനായിക്കൊണ്ട് നൽകി. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാം എന്ന മകനെ നൽകി എന്നതല്ല പ്രധാനം, മറിച്ച് ആ മകനെ പ്രവാചകനാക്കി എന്നതാണ്. കമാ ഖാല അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൻ നംലിലെ 16-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, വവരിസ സുലൈമാനു ദാവൂദ്, ദാവൂദിന് സുലൈമാനെ അനന്തരാവകാശിയായി നൽകി. ഐ ഫിൻ നുബുവ്വത്തി, അവിടെ അനന്തരാവകാശിയായി നൽകി എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ കാര്യത്തിലല്ല, മറിച്ച് പ്രവാചകത്വത്തിന്റെ കാര്യത്തിലാണ്. വഇല്ലാ ഫഖദ് കാന ലഹു ബനൂന ഗൈറു, അങ്ങനെയല്ലെങ്കിൽ ദാവൂദ് അലൈഹിസ്സലാമിക്ക് ധാരാളം മക്കൾ വേറെയും ഉണ്ടായിരുന്നു. പിന്നെന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല സുലൈമാനെ നൽകിയെന്ന് പറഞ്ഞത്? അത് പ്രവാചകനായി അദ്ദേഹത്തെ നിശ്ചയിച്ചു എന്ന അർത്ഥത്തിലാകുന്നു. ഏതായിരുന്നാലും അല്ലാഹു ആ മഹാനായ പ്രവാചകൻ, അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അല്ലാഹു ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ടാണ് രണ്ട് പ്രവാചകന്മാരും ജീവിച്ചതെന്ന് ഈ വചനത്തിലും തുടർന്നുള്ള വചനങ്ങളിലും അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിലേക്ക് വിനയം കാണിച്ചുകൊണ്ട് മടങ്ങുന്ന, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന, അങ്ങനെ ഇഹലോകത്തും പരലോകത്തും അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വിധേയരാകുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് 4-ാം അധ്യായം സൂറത്തു നിസ 150 മുതൽ 171 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽഖാരി സഊദ് അസ്സുറൈം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
5: ان الذين يكفرون بالله ورسله ويريدون ان يفرقوا بين الله ورسله وي

പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ. സൂറ ബക്കറയിലെ 13 മുതൽ 15 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അൽഹംദുലില്ലാഹ് സൂറത്തുൽ ബഖറയിൽ നിന്നും 12 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ ഇന്ന് 13, 14, 15 ആയത്തുകളാണ് എടുക്കുന്നത്.

يستهزئ بهم ويمدهم في طغيانهم يعمهون. وإذا قيل لهم آمنوا وإذا قيل لهم كيل لهم ألا قاف തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് അതിൻ്റെ മഖ്റജ്. قيل لهم آمنوا كما آمن. ഇവിടെ മദ്ദ് മുൻഫസിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മദ്ദ് മുൻഫസിൽ. كما آمن آمن الناس നൂന്ന് ശദ്ദുണ്ട് മണിക്കണം. الناس قالوا أنؤمن قاف ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കണം. قالوا മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ ഇവിടെയും മദ്ദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അനുമിനു അനുമിനു എന്നല്ല അനുമിനു അനുമിനു. കമാ ആമന മദ്ദ് മുൻഫസിൽ. ആമന സുഫഹ ഇവിടെ മദ്ദ് മുത്തസിലാണ്. മദ്ദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ്ദ് മുത്തസിൽ വാജിബാണ്. ഇനി അവിടെ നീട്ടി നിർത്തുന്ന സമയത്ത് ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ആമനസ്സുഫഹ വളരെ നേരിയ തോതിലാണ് ഹംസ, അഥവാ കൽക്കലയൊന്നും വരാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അലാ ഇന്നഹും ഇവിടെയും മദ്ദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. ഇന്നഹും നൂന്ന് ശബ്ദുണ്ട് മണിക്കണം. ഹുമുസ്സുഫഹ മദ്ദ് മുത്തസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. വലാകില്ല യഅലമൂൻ വലാകില്ല കിൻ ല വലാകിൻ ല സാക്കിന നൂന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന നൂനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. അതാണ് ബിലാഗുന്ന. വലാകില്ല വലാകില്ല വലാകില്ല എന്ന് പറയരുത്. വലാകില്ല യഅലമൂൻ വലാകില്ല യഅലമൂൻ. ഇനി പതിനാലാമത്തെ ആയത്ത്. വഇദാ ലഖു അല്ലദീന ആമനു ഖാലു ആമന്ന വഇദാ ലഖു അല്ലദീന വഇദാ അല്ല വഇദാ വഇദാ ലഖു ലഖു അല്ലദീന ലഖു അല്ലദീന ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ചെറുനാക്കിൻ്റെ അഭാഗമാണ് ഖാഫ്. ലഖു അല്ലദീന എന്ന് ആവരുത്. ലഖു അല്ലദീന അല്ലസീന അല്ല അല്ലദീന ആമനു ഖാലു ആമന്ന ഖാലു മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ആമന്ന എന്നതിൽ ഹംസ അടുത്ത പദത്തിലായിട്ട് വന്നു. മദ്ദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഖാലു ആമന്ന നൂന് ശബ്ദുണ്ട് മണിക്കണം. വഇദാ ഖലൗ ഇലാ ഷയാത്തൈനിഹിം വഇദാ വഇസാ അല്ല വഇദാ ഖലൗ ഇലാ ഖലൗ ഖലൗ ഇലാ ഖലൗ ഇലാ ഷയാത്തൈനിഹിം ഷയാത്തൈനിഹിം. ത്വാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ത്വാ എന്ന അക്ഷരത്തിന് ഇത്തുബാഖ് എന്ന സിഫത്തുണ്ട്, അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ഇത്തുബാഖ്. അപ്പോൾ ത്വാ ത്വൈ ത്വൂ അത് അത് ഷയാത്തൈനിഹിം. ഖാലു ഇന്ന മഅകും ഖാലു ഇന്ന ഇവിടെയും മദ്ദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. ഇന്ന നൂന് ശബ്ദ് മണിക്കണം. മഅകും മഅകും ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. ഇന്ന മഅകും മഅകും ഇന്നമാ നഹ്നു ഇന്നമാ നൂന് ശബ്ദ് മണിക്കണം. നഹ്നു തൊണ്ടയുടെ മധ്യഭാഗം. നഹ്നു നഹ്നു ആവരുത്, ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ ഇങ്ങനെ ഓതരുത്. നഹ്നു മുസ്തഹ്സിഊൻ മുസ്തഹ് ത ത ഉച്ചരിക്കുന്ന സമയത്തും അതിനെ വളരെ ലേറ്റായിട്ട് സ്വരഭാരത്തിലാക്കരുത്. മുസ്തഹ്സിഊൻ അല്ല മുസ്തഹ് മുസ്തഹ്.
അതുപോലെ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. തൊണ്ടയുടെ താഴെ ഭാഗത്ത് നിന്നും വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ഹ ഹി ഹു എഹ് മുസ്തെഹ് മുസ്തെഹ്സി ഊൻ. അവിടെ മുസ്തെഹ്സി ഊൻ ഹംസ, അതും തൊണ്ടയുടെ താഴെ ഭാഗമാണ് അതിൻ്റെ മഹ്റജും. മുസ്തെഹ്സി ഊൻ. പതിനഞ്ചാമത്തെ ആയത്ത് അല്ലാഹു യസ്തെഹ്സി ബിഹിം. അല്ലാഹു അല്ലാഹു യസ്തെഹ് യസ്തെഹ്സി ഉ. നേരത്തെ മുസ്തെഹ്സി ഊൻ പറഞ്ഞതുപോലെ തന്നെ യസ്തെഹ്സി ഉ ത ഉം ഹ ഉം പിന്നെ ഹംസയൊക്കെ വളരെ കൃത്യമായിട്ട് അതിൻ്റേതായ മഹ്റജിൽ നിന്നും തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. യസ്തെഹ്സി ഉ ബിഹിം വയമുദ്ദുഹും വയമുദ്ദുഹും. മീമിന് ദമ്മാണ്, വയമുദ്ദു അതുപോലെ ദാലിന് ദമ്മാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. വയമുദ്ദുഹും സുക്കൂൻ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. സുക്കൂനല്ല, രണ്ടിനും മീമിനും ദാലിനും ദമ്മാണ്. വയമുദ്ദുഹും ഫി വയമുദ്ദുഹും ഫി. സാക്കിനായ മീമിന് ശേഷം ഫ വരുമ്പോൾ പ്രത്യേകം മീമിനെ പൂർണ്ണമാക്കി, അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വയമുദ്ദുഹും ഫി വയമുദ്ദുഹും ഫി തുഗ്യാനിഹിം തുഗ്യാനിഹിം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തുബാഖ് എന്ന സിഫത്ത് കൊണ്ടുവന്ന് നന്നായിട്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. തുഗ്യാനിഹിം യഅമഹൂൻ യഅമഹൂൻ. ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പാരായണം ഒന്നുകൂടെ കേൾക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 13, 14, 15 ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഭംഗിയായി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ ബക്കറയിലെ 13 മുതൽ 15 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഇകളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിൽ സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്.
4: أعوذ بالله من الشيطان الرجيم

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാഫാത്ത്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 16 പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 16 പാരായണമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി. മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് മനപ്പാഠം.

0: മാഷാല്ലാ, വളരെ മധുരപരമായ ഖുർആൻ പാരായണമാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ ഇപ്പോൾ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 43 മുതൽ 52 വരെ വചനങ്ങളാണ് ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഹാഫിദ് റഅദ് അൽ ഖുർദി.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തുൽ മുത്തഫിഫീൻ 11 മുതൽ 36 വരെയുള്ള വചനങ്ങൾ പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സൂറത്തുൽ മുത്തഫിഫീനിലെ ബാക്കി ഭാഗം നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൽ

0: يشهده المقربون
1: يشهده المقربون
0: قاف بوي
1: يشهد

0: ഇന്നല്ലദീന അജ്റമു
1: ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യൽഹഖൂൻ.

0: إلى أهلهم انقلبوا فكهين.
1: ഓദാൻ കഴിയില്ല, എന്നാ അങ്ങനെ വായിച്ചാൽ മതി. വഇദാൻ ഖലബൂ ഇലാ അഹ്ലിഹിം,

0: ഒരു ശ്വാസത്തിൽ കിട്ടൂലോ? ഒന്ന് ശ്വാസം പിടിച്ചിട്ടൊന്ന്
1: നോക്കാം.
0: കലബൂല.

വാല്ലൂൻ ഹൗലയേക്കാൾ കൂടുതൽ നീട്ടേണ്ട സ്ഥലമാണ് കേട്ടോ. വോ മദ് ബ്ലാജിമാണ്, കുറച്ചും കൂടിയും ദീർഘിപ്പിച്ചു കൊടുക്കണം. പിന്നെ വമാ ഉർസിലു അലൈഹിം.

0: الملائكة ينظرون.
1: هل ثوب الكفار ما كانوا يفعلون؟
0: هل ثوب الكفار ما كانوا يفعلون؟
1: صدق الله العظيم. أقول سورة المطففين كرينيو الله أن يكرهكم راغتي وآخر دعوانا أن الحمد لله رب العالمين.
2: ഇതുവരെ കേട്ടത് പാരായണ പഠനം സൂറത്തുൽ മുതഫിഫീനിലെ 11 മുതൽ 36 വരെയുള്ള വചനങ്ങൾ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ യൂനുസ് 21 മുതൽ അവസാനം വരെയും സൂറത്ത് ഹൂദ് 1 മുതൽ 95 വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. ഭാര്യ സഅദ് അൽ ഖാമിദി.
2: أعوذ بالله من الشيطان الرجيم.